0: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ ബ്രോട്ട് യു ബൈ മലബാർ ഗോൾഡൻ ഡയമണ്ട്സ് ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
1: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: Super hits on. Super hits on.
1: Latest trendy songs കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ആഹാ ക്ലാസിഫൈഡ്.
1: നാട്ടിലെ ടി വി ചാനലുകളും പരിപാടികളും മിസ് ചെയ്യുന്നുണ്ടോ? ക്രിക്കറ്റ് മാച്ചുകളും സിനിമകളും കാണാൻ ബുദ്ധിമുട്ടുന്നുണ്ടോ? എന്നാൽ ഒട്ടും വിഷമിക്കണ്ട, സബ്സ്ക്രൈബ് ചെയ്യൂ ഗ്ലോബൽ ഐ പി ടി വി സർവീസ്. എല്ലാ മലയാളം ചാനലുകൾ കൂടാതെ ഇന്ത്യൻ ചാനലുകൾ, സ്പോർട്സ് ചാനൽസ്, കിഡ്സ് മൂവീസ്, ഇംഗ്ലീഷ് ചാനൽസ്, അങ്ങനെ എല്ലാം കുറഞ്ഞ നിരക്കിൽ ഒരേ സമയം 2 ടിവിയിൽ കാണാം. 2 ഡേയ്സ് ട്രയലും അവൈലബിൾ ആണ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 416-317-4686.
3: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
4: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
3: ആഹാ,
4: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
3: വാവ്, എവിടുന്ന്?
4: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
5: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്, GTA 2 ലൊക്കേഷനുകളിൽ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മിഡിൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, Unit 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
6: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
7: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
6: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
7: I'm really sorry ആകട്ടെ.
6: We'll miss you so much ആകട്ടെ.
7: I love you അമ്മയാകട്ടെ.
6: I love myself.
7: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
6: മലബാറിലേക്ക് വരും.
8: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, Unit 11, 6075, മേവിസ് റോഡ്, മിസിസാഗ.
9: Wherever you go, I'll be there.
10: എന്താ പറഞ്ഞേ?
9: Wherever you go, I am there.
1: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. Music updates and movie updates. Up to date ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: My dear ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. Only on ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്താണ് മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡിലാണല്ലോ.
2: അതോ നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയെ വരും.
1: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
2: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
1: അതാരാ?
2: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് നിഷാന്ത് ഗോവിന്ദൻ ഡോട്ട് കോം.
0: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം, ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285-6655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
3: നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
1: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ടീം ഹാപ്പി നോമാഡ്സ്.
4: നിങ്ങളോടുള്ള ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പോ പ്രസന്റ് ഓഫ് കോഴ്സ്, ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു
5: മറ്റൊരു അടിപൊളി ഇവന്റ് ഉണ്ട്. എക്സാക്ട്ലി എക്സാക്ട്ലി.
6: അടുത്ത നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s ടീനേജേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s ടീനേജേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സായ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സായ റംസാൻ, സാനിയ അയ്യപ്പൻ, ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
7: ഇതിലൊരു വലിയ ബാൻഡ് ഉണ്ട് കേട്ടോ, സിത്താര, ഒരു മലബാറിക്കാസ് ബാൻഡ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
4: ഓണം
7: നമ്മള് ലോട്ടറി അടിക്കുന്ന പോലെ നമുക്ക് വേറെ പുള്ളിയുടെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല.
4: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെ ഒക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ
7: ക്രിയേറ്റ്. മറ്റ് പരിപാടി ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല, പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. This is going to be on September 27th.
4: Okay.
7: September 27th. Same at Canada Event Center.
4: Okay, so അപ്പൊ വഴിയെ വഴിയെ ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത്

0: വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക് യു നോ കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ തിങ് ഇറ്റ്സ് ലൈക് എ ടു കോൺസെർട്ട് two concerts in one ticket adana njangada tag line
1: actually adhe eppol njangal eppol madha parayum it's a two concerts
0: individually pulikarthi cheyunnunda right andrea thanichu cheyunnunda ivu thanichu cheyunnunda ippu oral ticket edukkumbo rendu different concerts oru ticket la kaanan pattum so two concerts in one ticket that's our actually
1: it's going to be it's going to be a treat for all the music lovers yeah
2: peru ningal ittathu thana valare correct auto
1: soul and fire
2: mind her voice like is very soulful matter andrea is like fire like a power pack thanneyanu appo nammal paranju vannathu nu parayunnathu nammude happy nomads inde july 4th inde nadakkunna the big soul and fire musical or concert thanneyanu oru prashyam kuda namakku വേണ്ടി ഇവന്റ് ആ ഒരു പേര് സ്ഥലം നടക്കുന്ന പ്ലേസ് ലൊക്കേഷൻ ആൻഡ് ടൈം എല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്തോ
0: ഷുവർ സോൾ ആൻഡ് ഫയർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ ജൂലൈ 4th ഇറ്റ്സ് അറ്റ് കാനഡ ഇവന്റ് സെന്റർ വിച്ച് ഇസ് ഇൻ വിഡ്ബി ആൻഡ് ദി നെക്സ്റ്റ് പ്രോഗ്രാം വിച്ച് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ദി ഗ്രാൻഡ് സ്റ്റേജ് വി കോൾ മഞ്ജു വരെ പിഞ്ചോക്ക ബോബന്റെ ഹോൾ ടീം അത് വന്നിട്ട് ഓൺ സെപ്റ്റംബർ 27th We are making it simple. Adum avada thaneyana Canada Event Center.
2: Easy to go.
0: Yeah. Easy to go on that, right?
1: Yeah.
0: So yeah.
1: 2026.
0: Thank you so much, guys.
1: I'm sorry. 2026 in Canada would be center.
2: Exactly.
1: Canada Event Center, yeah.
2: Kore naalukalakke kondu aduthaduthu kaanan nikkuna nammudeka favorite actors and celebrities aanu. So thank you guys.
1: Thank you so much.
0: Thank you so much for inviting us.
1: Yes, thank you and thank you.
0: Thanks to our Arun. Aha Radio's Arun. Like, you know, we are so happy to be called for.
2: Thank you so much, guys. Appo ellavarum miss cheyyathe the Happy Nomads and സോൾ ആൻഡ് ഫയറിൽ മസ്റ്റ് ആയിട്ടും പോയിട്ട് ഇവന്റ് അടിച്ചു പൊളിക്കുക ടിക്കറ്റ്സ് ഉണ്ട് വേഗം തിരുന്നതിന് മുന്നേ
1: കിളിക്കൂടൽ
2: Thank you.
3: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ ഇത് നെഞ്ചിനുള്ളിൽ താളം 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: എന്തിനാ എന്നെ രക്ഷിച്ച്? എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. കട്ടിട്ട് കടന്നു കളയാൻ വേണ്ടിയൊന്നുമല്ല, അച്ഛനെ രക്ഷിക്കാൻ വേറെ വഴിയില്ലാത്തതുകൊണ്ട് ചെയ്തു പോയതാണ്. എല്ലാറ്റിനും എനിക്ക് മാപ്പ് തരണം.
2: ആരോടൊന്നും പറയണ്ട, അപ്പു പോയി ആ പണം അയക്കോ.
1: മറക്കില്ല, ഞാൻ മരണം വരെ ഞാൻ മറക്കില്ല.
2: ഇന്ന്

മൈ ഡിയർ ആഹാ. ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
1: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സ്പീഡ് അല്ലേ? എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
2: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
3: അത് ഈസി അല്ലേ? നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പണാണ്.
2: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
3: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോണോ?
4: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്, 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
1: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ, നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല, ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 905454-3533 അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.

0: എല്ലാ ആഹാർ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാർ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: My dear Aha, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. Only on Aha Radio, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ. ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
1: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കുന്നത്.

0: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ? അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 647-291-8502.
2: റാപ്പിഡ് ഫയറിൽ ആദ്യത്തെ ചോദ്യം. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ കാനഡയിലെ കേരളം. അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 416285-6655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
3: രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്ത് പറ്റി എന്നോട് പറ.
0: അത് ഒരാള് പറഞ്ഞത് കേട്ടൊരു വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
3: ബെസ്റ്റ് എന്ത് മണ്ടത്തറ കാണിച്ച്, ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
0: പറ്റിപ്പോയി.
3: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 647-5252-539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
4: എന്താണ്, മൊത്തത്തിൽ ഒരു ഹാപ്പി മൂഡിലാണല്ലോ.
5: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
4: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
5: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
4: അതാരാ?
5: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് ലെവൽ 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishanthgovindan.com.
6: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
1: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ദ ടീം ഹാപ്പി നോമാഡ്സ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് സോൾ ആൻഡ് ഫയർ?
7: നമ്മൾ വന്നിട്ട് ഒരു കോൾട്ടൺ റേസർ ആയിട്ട് ഒരു പരിപാടി ചെയ്യാണ് മെയ് 10th. Whoever has taken the tickets like until now, right? For them, like, you know, we are going to do a small ഒരു ജാമിംഗ് സെഷൻ പോലെ, ഒരു ടീസർ പോലെ വന്നിട്ട് വി ആർ ഇൻവൈറ്റിംഗ് ദം ഫോർ എ കർട്ടൻ റേസർ ഓൺ മെയ്
8: 10th
7: ഇൻ മിസിസാഗ കമ്മ്യൂണിറ്റി സെന്റർ. സോ ഒരു ജാമിംഗ് സെഷൻ, ഇഷ്ടംപോലെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് വി സീ ദ ഹോൾ തിങ് ഈസ് ഹാപ്പി നോമാഡ്സ്. വി ആർ ഓൾ ഹാപ്പി പീപ്പിൾ, വി വാണ്ട് ടു ഹാവ് ഫൺ.
8: Yes.
7: So we're just extending to our audience as well, like, you know.
8: The important thing is free tickets for all our early birds. Early bird ticket book cheyda ellarkum ellavarkum njangal free ticket kodukkan povunnu for that curtain riser event. And also njangalde reels competition il participate cheyda ellavarkum free aanu annu.
9: Adu thanneyaanallo, happy aayirukku. You are making everybody happy as well. Ee oru kaaryangalokke ketittu appo എവിടെ വെച്ചാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്നത്?
7: ഓക്കെ, നമ്മുടെ മെയിൻ ഇവന്റ് വന്നിട്ട് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഡ്ബി,
9: ഓൺ
7: സാറ്റർഡേ ജൂലൈ 4th ആണ്. ഇറ്റ്സ് എ ഫുള്ളി അപ്ഗ്രേഡഡ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അവിടെ വെന്യൂസ് വന്നിട്ട് യൂസ് ചെയ്യാറുണ്ട്, വിത്ത് ഓൾ എൽ ഇ ഡി സ്ക്രീൻസ് ആൻഡ് ദ വേ ദ ഹോൾ സെറ്റപ്പ് റീസെന്റ്ലി അവർ അപ്ഗ്രേഡഡ് ആണ്.
9: വെരി
7: ഫേമസ്. റീസെന്റ്ലി ശ്വേതാ മോഹന്റെ പരിപാടി വന്നിട്ട് അവിടെ നടന്ന ഒക്ടോബറിൽ.
9: ഒരുപാട് ലൈക് ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്, അതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ട്.
8: പീപ്പിൾ കാൻ അക്കോമഡേറ്റ്.
9: എക്സാക്ട്ലി, കാരണം നിങ്ങൾ ചെയ്യുന്നത് ഐ തിങ്ക് ലൈക് റിയലി റിയലി ബിഗ് ആൻഡ് അപ്രീഷിയേറ്റബിൾ. കാരണം നമ്മൾ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയിന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്, നമുക്ക് അവർ ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ. അപ്പൊ
7: അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8,000-10,000 ആൾക്കാരുണ്ടാവും, അതിനിടയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഇറ്റ്സ് ആൻ ഓപ്പൺ സ്റ്റേഡിയം, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓപ്പൺ, ബിക്കോസ് ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും, ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഒരു
9: opportunity.
7: First time ever, Andrea and Chinmayi are joining together. First time. Like, normally, see, Andrea normally has a concert of her own and Chinmayi has got a concert, big one. Recently, Chennai le vandu behind woods le, Muthamayya le paranja concert vandu, like, you know, it hit the roof.
8: Hit.
7: It blew up. Right? Ivaru rendu perum orumichu oru stage le vandu perform cheyyunnathu, it's one time life experience aanathu. And that's what Happy Nomads we are bringing in.
9: എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ചിന്തിക്കാം എന്ത് ഓഡിയൻസ് എന്തോരം ഹാപ്പി ആയിരിക്കും ഇത്രയും അടുത്ത് നിന്ന് അവരുടെ പെർഫോമൻസ്.
8: ഇവൻ ചിന്മയ ആൻഡ് ആൻഡ്രിയ അവരും ദേ ആർ ഓൾസോ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അവരുടെ ഒരു ഒരു ഷോർട്ട് റീൽ ഒന്നും അയച്ചായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ ദ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദെം ആസ് വെൽ.
7: ഹാപ്പി നോമാഡ്സ് പോവുകയാണെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക്ക് ആൻഡ്രിയയുടെയും ചിന്മയുടെയും വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ്, ഹൗ ദേ ബോത്ത് ആർ എക്സൈറ്റഡ്, ലൈക്ക് യു നോ ദേ ഹാവ് ഗിവൻ എ വീഡിയോ പൈ ഓഫ് ദാറ്റ്. സോ ഓൾ ദ ഫോളോവേഴ്സ് കാൻ ഗോ ഹാപ്പി നോമാഡ്സ് ഇൻസ്റ്റാ ഹാൻഡിൽ, യു കാൻ ഗോ ആൻഡ് ഹാവ് ഓൾ ദിസ് fun pictures, actually fun
9: and
7: videos.
9: Yes, we are also like very grateful and happy that we can also being a part of guys. Of course, adu three happy aayittulla oru kaaryamaanu. And it's it, as like we spoke, nammal happy nomads happy aayittu nammal ingane samsarichirikkana. I'm getting really excited as well. Appo ticket edutho orotharum ini edukkan povunna orotharum എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ പറയുമ്പോ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
10: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ, കൂടെ ഉള്ളത് ആർജെ ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
11: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ, July 4 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
12: മൈ ഡിയർ ആഹാ, ആസ്വദിക്കൂ മതിയാവോളം പ്രണയഗാനങ്ങൾ, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
2: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
1: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: അതെ, ഞാൻ കാൽഗറിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ, ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: ആ, എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ

0: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
1: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: പറക്കും തളികൾ, ഇത് മനുഷ്യരെ കറക്കും തളികൾ.

0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
1: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar
2: Promise. അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
3: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
2: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
4: ഐ ആം റിയലി സോറി ആകട്ടെ.
2: വിൽ മിസ് യു സോ മച്ച് ആകട്ടെ.
4: ഐ ലവ് യു അമ്മയാകട്ടെ.
2: ഐ ലവ് മൈസെൽഫ്.
3: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ.
2: മലബാറിലേക്ക് വരും.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11 6075, മേവിസ് റോഡ്, മിസ്സിസാഗ.
1: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
6: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
1: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസ്സിസാഗയിലും ഓപ്പൺ ആണ്.
6: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
7: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാ?
8: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
7: പിന്നെ
8: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
7: ഓക്കെ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
8: എക്സ്പീരിയൻസ്.
7: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യൻ ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോഡ്വേ ഡ്രൈവ്, മിസ്സിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.
9: Wherever you go, I'll be there.
10: എന്താ പറഞ്ഞേ?
9: Wherever you go, I am there.
11: Aha.
1: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ച് ഇസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: തമിഴ് ഹിറ്റ് brought to you by
3: Rudraksha Ratna and Chakra Yoga Canada. Heal your chakras, heal your life.

0: ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000സിലേക്ക് യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ, ടൈം മെഷീൻ, ടൈം മെഷീൻ, നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ.
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: അരിതരി കളയരുത്, അരിതരി കളയരുത്, ഒരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും, അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. അരിതരി കളയരുത്, അരിതരി കളയരുത്, ഒരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും, അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ. ബലനര കയറിയ വഴിയവരടുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുതിനു തരുതല പറയരു, കടലിനു മുതിരരുതേ. ബലനര കയറിയ വഴിയവരടുളിയ മൊഴികളിലൊട്ടും പതിരുകളില്ല, വെറുമൊരു വിരുതിനു തരുതല പറയരു, കടലിനു മുതിരരുതേ. അരിതരി കളയരുത്, അരിതരി കളയരുത്, ഒരുതരി കളയുകിൽ അരിതരിയും നിന്നിരുപത് പട്ടിണി വരും, അത് പഴമൊഴി കരുതണമിടിച്ചിരുതേ.

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും എസ് പി ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
0: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ട അരി എസ് പി ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ

0: ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഒത്തുചേരുന്ന ഒരു അടിപൊളി സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസെർട്ടിനെ, ലൈക് കോൺസെർട്ട് നടത്തുന്ന ദി സോൾ ആൻഡ് ഫയർ ടീമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്, ദ ഹാപ്പി നോമാഡ്സ് ടീം. Welcome to AHA Radio.
1: Hi Anna, how are you?
0: I'm doing good. How are you guys?
1: Oh, we're all good. Excited.
0: Me too. I'm also really excited for the event that's going to happen. അപ്പോ ഞാൻ ഇവരുടെ പേരൊക്കെ പറയാം. നിങ്ങള് ചുമ്മാ അങ്ങോട്ട് ഹാപ്പി നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ പറയും അവര് ആരാണ്, ആരാണ് സോൾ, ആരാണ് ഇതിന്റെ ഫയർ എന്ന് അവർ തന്നെ പറയും. സോ വെൽക്കം ഓൺ ബോർഡ് ഷാജു ജോൺസൺ, ലാലി ആന്റണി ആൻഡ് സിന്ധു സബരീഷ്. സോ യെസ്, എന്താണ് നമ്മളുടെ സോൾ ആൻഡ് ഫയർ?
1: ഓക്കെ, സോൾ ആൻഡ് ഫയർ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ഹെഡും ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് സിന്ധു തന്നെ സംസാരിക്കട്ടെ.
2: താങ്ക് യു രാജു. സോ ഞങ്ങളുടെ ഇവന്റ് സോൾ ആൻഡ് ഫയർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ യു നോ റൈറ്റ്, വി ആർ ഗോയിങ് ടു ഹാവ് എ സോൾ ഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾസോ ഫയർ ഫുൾ പെർഫോമൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ ഇവന്റിൽ വരാൻ പോകുന്നത്. ആസ് യു സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ചിന്മയ് ആൻഡ് ആൻഡ്രിയ. അപ്പൊ ചിന്മയ് ആവുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ മെലോഡിയസും പിന്നെ ഒരു സൂതിങ്ങാന സോങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആൻഡ്രിയ വരുമ്പോൾ ഒരു ഫയർഫുൾ ആൻഡ് ഡാൻസിങ് പെർഫോമൻസ് ഇടും. സോ ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി സോൾ ആൻഡ് ഫയർ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചത്.
0: സൂപ്പർ. കാരണം അവര് രണ്ടുപേരും എന്ന് പറയുമ്പോൾ നമുക്കറിയാം, ലൈക് ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അടിച്ചു പൊളിച്ച് നമ്മൾക്കൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹം കൂടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കോംബോ, ലൈക് ഇവര് രണ്ടുപേരും കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയത്?
1: ഓക്കെ, അതിന്റെ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്. നമ്മൾ വേറെ ഇടത്ത് കൂടി പറഞ്ഞതാണ്, എന്നാലേ ഇവിടെയും പറയാം. സോ ദർ വാസ് ആക്ച്വലി എ പ്രോഗ്രാം, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, ആൽബർട്ട ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ ഒരു മാനേജർ, എ ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് മാനേജേഴ്സ്, പുള്ളിക്കാരൻ വന്നിട്ട് കമലഹാസന്റെയും ശിവ കാർത്തികേയൻ എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും ഇവരുടെ വന്നൊരു മാനേജറാണ്. അപ്പൊ ആ പരിപാടിക്ക് പുള്ളി വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചതാണ്, ഇങ്ങോട്ട് വിളിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് കണക്ടായി. ഹി ഇൻവൈറ്റഡ് മീ, പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കറക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു, ഹേ ഇവിടെ ഇത്രയും ആൽബർട്ട് എന്ന പരിപാടി ചെയ്യുമ്പോൾ വിടും, യു ഡു എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. വൺ തിങ് ലെറ്റ് ടു അനദർ. ഇപ്പൊ പിന്നെ പുള്ളി ചെന്നൈ പോയിട്ട് പുള്ളിയാണ് ഈ ഒരു ഐഡിയ ക്രിയേറ്റീവ് ആയിട്ട് പുള്ളി കൊണ്ടുവന്നത്. പുള്ളി പേര് കാർത്തിക് ആണ്. സോ പുള്ളി വന്നിട്ട് ഇവിടെ ഐഡിയ ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നു, ലെറ്റ്സ് ഡു ലൈക് ദിസ് ഫ്യൂഷൻ കോൺസെർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ്രിയ ആൻഡ് ജിമ്മി ആൻഡ് വി ഓൾ ഗോട്ട് കംഫർട്ട് ടുഗദർ ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡഡ് അപ്പ് ഇൻ ബൈ ജനുവരി വി ഓൾ ഫൈനലൈസ്ഡ് ഓൾ ദീസ് കോൺട്രാക്ട്സ്.
0: Good that you guys finalized. Lucky oru people aayirikkum ivide Canada il vannittu like oru summer time la namukku oru event nadakkan pettu annu parayunnathu. Appo like ennaanu event and day time tickets mainly namukku nokkanda oru kaaryaanu, eppo vare undu tickets, namukku engane apply cheyyam, engane edukkam?
1: Sure, ഇത് പ്ലാൻ ചെയ്ത് വന്നിട്ട് വെക്കേഷൻ സമയത്താണ്, ജൂലൈ 4th ആണ് വെക്കേഷൻ തുടങ്ങിയ ആദ്യത്തെ സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ജൂലൈ 4th. ഓൾറെഡി ടിക്കറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു, ഈ കൂടി വഴിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ഏർലി ബേർഡ് ടിക്കറ്റ്സ് ആർ ഓൺ, നമുക്ക് ഏത് സമയത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്യും. ലൈക് യു നോ, വി ഗോട്ട് ഇനഫ്, വി ടാർഗറ്റഡ് ലൈക് യു നോ ഫാമിലി, പിന്നെ വന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാം ആയിട്ട് അഫോർഡബിൾ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് നമ്മൾ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. And like you know, it's going good actually. Early bird, like you know, any time like you know, we can stop it. We'll close it actually. Oh. Yeah.
2: We have bronze, silver, gold, VIP, VVIP.
0: ഞങ്ങൾക്ക്
2: സർപ്രൈസ് ആണോ ഷാജു, എന്തോ പറയണ്ടേ?
1: Celebrities. Meet the Andrea and Chinmay. Wow. And then have a lunch together with them.
0: കേട്ടോണ്ടിരുന്നോളൂ AHA Radio, കൂടെയുള്ളത് RJ and ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: The Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmay Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് AHA Radio കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഒരു ടൈം മെഷീനിലേറി നമുക്ക് 2000s യാത്ര ചെയ്താലോ? കേറി പോരെ.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
2: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: Golden Song of the Hour, brought to you by Malabar Gold and Diamonds. Ippol Heartland, Mississaugayilum.
3: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ നാല് ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻഡോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പെസ്റ്റ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവീസ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 ഇയർ ഓഫ് കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതിൽ പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് representative at Rentokil Terminix Canada എന്ന ലിങ്കിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെന്റോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് representative.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
3: ഡിയർ റോസ്റ്റ് ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
4: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
3: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ.
5: അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫല്ലോ തുടങ്ങി എല്ലാ മീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല, എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാറിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
4: സെറ്റ്. അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ.
0: ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീ. കോൾ 6472746572.
6: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടീസ്. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി, വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ, 7 മണി മുതൽ 8 മണി വരെ എന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ ടൈം മെഷീൻ, ടൈം മെഷീൻ നൊസ്റ്റാൾജിയയിലേക്ക് ഒരു യാത്ര.
0: ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി ഒ ടി ടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000. സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ്. April 17 ആമസോൺ പ്രൈമിലെ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ 20 കിങ്സ്റ്റൺ റോഡ് WBOO4 എജാക്സ്.

0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: സ്പീഡ് അല്ലേ, എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ് ഡോട്ട് സി എ. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒണ്ടാരിയോ, L70 1E8.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞു. ആട്ടെ, ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിന് തിരിച്ചറിയാൻ പറ്റുമോ?
0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ്ടുഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പ്രഭ, പക്ഷേ ആ പേര് ചൊല്ലി വിളിച്ചിട്ടില്ല ഇതുവരെ. അമ്പ്രാട്ടി അങ്ങനെ നാവിൽ വരൂ, എത്ര അടുത്താണെങ്കിലും എത്ര ദൂരെ പോയാലും. ഒരു ദിവസം അമ്പ്രാട്ടി ഈ ഒടിയനോടൊരു മോഹം പറഞ്ഞപ്പോൾ അതുകൊണ്ടാണ് മറുത്തു പറയാൻ തോന്നാതിരുന്നത്. കാരണം ചോദിക്കുന്നത് എൻ്റെ അമ്പ്രാട്ടിയാണ്, എന്താ ചെയ്യുക? ഒടിമറയണ ഈ രാക്കാറ്റാണ് സത്യം, ഞാനത് സാധിച്ചു കൊടുക്കും.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills aayittu company aavashyapadunnathu, the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് സിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, ഇതിന്റെ സ്കിൽസ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് the candidate should have strong subject knowledge in probability, problem solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർഡ് ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാട്ട്സിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിൻ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ
1: താളം. നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
2: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെയുള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ദി ടീം ഹാപ്പി നോമാഡ്സ്.
3: നിങ്ങളോടുള്ള ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പോ പ്രസന്റ് ഓഫ് കോഴ്സ് ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു
4: മറ്റൊരു അടിപൊളി ഇവന്റ് ഉണ്ട്.
5: എക്സാക്ട്ലി
6: അടുത്ത
4: നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s ടീനേജേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s ടീനേജേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്നത് വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സ് ആയ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സ് ആയ റംസാൻ, സാനിയ അയ്യപ്പൻ, സോ ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
6: ഇതിലൊരു വലിയ ബാൻഡ് ഉണ്ട് കേട്ടോ, സിത്താര, ഒരു മലബാറിക്കേഴ്സ് ബാൻഡ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജയ്ദീപ് നമുക്ക് വേറെ പുള്ളിയുടെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല.
3: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക്ക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ
6: ക്രിയേറ്റ്. മറ്റു പരിപാടി ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല. പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓൺ സെപ്റ്റംബർ 27th. സെയിം ആറ്റ് കാനഡ ഇവന്റ് സെന്റർ.
3: ഓക്കെ, സോ അപ്പൊ വഴിയെ വഴി ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പൊ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത് July 4th. അപ്പൊ ഇവന്റ് ടൈമിംഗ് എങ്ങനെയാണ്?
6: Gates open at 4:30. Okay, and it goes all the way from 6 to 9. The important significance of this is this is a back to back show.
3: Okay.
6: 6 to 9 vandu back to back, it's a 3-hour show.
3: Oh.
6: So എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 3 hours നോർമലി വന്നിട്ട് സിംഗേഴ്സ് അത് ബാക്ക് ടു ബാക്ക് ചെയ്യാറില്ല. ഓക്കെ, ദേ ഡു 1.5 hours മാത്രം ചെയ്യാറുള്ളൂ സാധാരണ നിലയിൽ. നമ്മൾ വന്നിട്ട് 3 hours ചെയ്യുന്നുണ്ട്. ആൻഡ് 3 hours എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് യു നോ കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ തിങ്. ഓക്കെ,
3: ഇറ്റ്സ്
6: ലൈക്ക് എ ടു കോൺസേർട്സ് ഇൻ വൺ ടിക്കറ്റ്. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ.
4: ഇൻഡിവിജ്വലി
6: പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ്രിയ തനിച്ച് ചെയ്യുന്നുണ്ട്, ഇവർ തനിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 2 different കോൺസേർട്സും ഒരു ടിക്കറ്റിൽ കാണാൻ പറ്റും. So two concerts and one ticket, that's our actually
4: it's going to be it's going to be a treat for all the music lovers. Exactly. Yeah,
3: pere ningal ittathu thanne valare correct auto
4: soul and fire.
3: Mind your voice like is very soulful much. Andrea is like fire, like a power pack thanneyanu. appo nammal paranju vannathu nu parayunnathu nammude happy nomads inde July 4th inde nadakkunna big soul and fire musical or concert thanneyanu. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേണ്ടി ഇവന്റ്, ആ ഒരു പേര്, സ്ഥലം, നടക്കുന്ന പ്ലേസ്, ലൊക്കേഷൻ ആൻഡ് ടൈം എല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്തോ.
6: ഷുവർ. സോൾ ആൻഡ് ഫയർ ഇറ്റ്സ് ഗോയിങ് ടു ബി ഓൺ July 4th. ഇറ്റ്സ് അറ്റ് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഡ്ബി. ആൻഡ് ദി നെക്സ്റ്റ് പ്രോഗ്രാം വിച്ച് ഇസ് ഗോയിങ് ടു ബി ലൈക്ക് ദി ഗ്രാൻഡ് സ്റ്റേജ് വി കോൾ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ ആൻഡ് ഹോൾ ടീം. അത് വന്നിട്ട് ഓൺ September 27th. We are making it simple. Adum avada thaneyana Canada Event Center. So
3: easy to go.
6: Yeah. Easy to go on that, right?
4: Yeah. Yeah. 2026.
6: Thank you so much, guys.
4: I'm sorry. 2026 in Canada would be center.
3: Exactly.
4: Canada Event Center.
3: Yeah. Kore naalukalukku kondu aduthaduthu kaanan nikkuna nammude favorite actors and celebrities aanu. So thank you guys.
4: Thank you so much.
6: Thank you so much for inviting us.
4: Yes, thank you and thank you.
6: Our Arun. Aha Radio's Arun, like you know, we are so happy to be called for.
3: Thank you so സോ മച്ച് ഗൈസ്. അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ദ ഹാപ്പി നോമാഡ്സിന്റെ സോൾ ആൻഡ് ഫയറിൽ മസ്റ്റ് ആയിട്ടും പോയിട്ട് ഇവന്റ് അടിച്ചു പൊളിക്കുക. ടിക്കറ്റ്സ് ഉണ്ട്, വേഗം തീരുന്നതിന് മുന്നേ ഗോ ക്യാച്ച്.
4: കിളിക്കൂടൽ
0: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിച്ച് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ചു കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് എക്സലന്റ് customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് എൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ മോസ്റ്റ് ബിഗ്ഗസ്റ്റ് അസറ്റ് ഫോർ അപ്ലൈയിങ് ഫോർ ദിസ് ജോബ് വിത്ത് എ ഗുഡ് റെക്കോർഡ്. യു ഷുഡ് ഓൾസോ ഹാവ് എക്സ്പീരിയൻസ് വിത്ത് ഹാൻഡ്സ് ആൻഡ് പവർ tools, and you should also have a high school diploma or an equivalent. Oru baadu benefits aanu company tharunnathu, like paid holidays, vacations, sick days, on the job training, RRSP, gym, wellness program, angane benefits inde list ingane neendu poikkonde irikkana. So if you are interested for this position, then ningalku hitch service technician at U Hall enna linkedin search cheythu kodukkam, allengil U Hall inde official website poyalum ningalku ee position direct apply cheyan pattum.
1: So ellavarum vegam poi ningalku പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിങ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പം ഉണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രി വൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ല് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ
1: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
2: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർജെ ആൻ ആണ് വിത്ത് ദി ടീം ഹാപ്പി നോമാഡ്സ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് സോൾ ആൻഡ് ഫയർ?
3: നമ്മൾ വന്നിട്ട് ഒരു ക്യൂട്ടൺ റേസർ ആയിട്ട് ഒരു പരിപാടി ചെയ്യാണ് മെയ് 10th. Whoever has taken the tickets, like until now, right? For them, like, you know, we are going to do a small jamming session, pole, or a teaser pole, vandittu we are inviting them for a curtain raiser on May 10th in Mississauga Community Center. സോ ഒരു ജാമിങ് സെഷൻ ഇഷ്ടംപോലെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. സോ ദാറ്റ് സീ ദ ഹോൾ തിങ് ഈസ് ഹാപ്പി നോമാഡ്സ്, വി ആർ ഓൾ ഹാപ്പി പീപ്പിൾ, വി വാണ്ട് ടു ഹാവ് ഫൺ.
4: Yes.
3: So we're just extending to our audience as well, like, you know.
4: The important thing is free tickets for all our early birds. Early bird ticket book cheyda ellarkum ellavarkum njangal free ticket kodukkan povunu for that curtain raiser event, and also njangalde reels competition il participate cheyda ellavarkum free aanu annu.
2: Adu thanneyaanallo happy aayirukku. You are making everybody happy as well. Ee oru kaaryangalokke ketittu appo
3: നടന്ന
2: ഒരുപാട് ലൈക് ഫേമസ്
4: ആയിട്ടുള്ള
2: നിങ്ങൾ ചെയ്യുന്നത് ഐ തിങ്ക് ലൈക് റിയലി റിയലി ബിഗ് ആൻഡ് അപ്രീഷിയേറ്റബിൾ. കാരണം നമ്മൾ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയിന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്. നമുക്ക് അവർ ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ? അപ്പൊ
3: അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8,000-10,000 ആൾക്കാരുണ്ടാവും. അതിനിടയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഇറ്റ്സ് ആൻ ഓപ്പൺ സ്റ്റേഡിയം. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓപ്പൺ. ഇപ്പൊ ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും, ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി
2: ഉണ്ട്.
3: First time ever, Andrea and Chinmayi are joining together. First time, like, normally see, Andrea normally has a concert of her own, and Chinmayi has got a concert, big one. Recently, Chennai le vandu behind woods le, Muthamayya nu paranja concert vandu, like, you know, it hit the roof, it blew up, right? ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്നത് വൺ ടൈം ലൈഫ് എക്സ്പീരിയൻസ് ആണ്. ആൻഡ് ദാറ്റ്സ് വാട്ട് ഹാപ്പി നോമാഡ്സ് വി ആർ ബ്രിംഗിങ് ഇൻ.
2: എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ചിന്തിക്കാം എന്ത് ഓഡിയൻസ് എന്തോരം ഹാപ്പി ആയിരിക്കും ഇത്രയും അടുത്ത് നിന്ന് അവരുടെ പെർഫോമൻസ്.
4: ഇവൻ ചിന്മയ ആൻഡ് ആൻഡ്രിയ അവരും ദേ ആർ ഓൾസോ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അവരുടെ ഒരു ഒരു ഷോർട്ട് റീൽ ഒന്ന് അയച്ചായിരുന്നു അവര് ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ ദ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദെം ആസ് വെൽ.
3: ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ലൈക്ക് ആൻഡ്രിയയുടെ ചിന്മയുടെ വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ് ഹൗ ദേ ബോത്ത് ആർ എക്സൈറ്റഡ്, ലൈക്ക് യു നോ ദേ ഹാവ് ഗിവൻ എ വീഡിയോ ബൈ ദാറ്റ്. സോ ഓൾ ദ ഫോളോവേഴ്സ് കാൻ ഗോ ഹാപ്പി നോമാഡ്സ് ഇൻസ്റ്റാ ഹാൻഡിൽ, യു കാൻ ഗോ ആൻഡ് ഹാവ് ഓൾ ദിസ് ഫൺ പിക്ചേഴ്സ് ആക്ച്വലി ഫൺ വീഡിയോസ്.
2: വി ആർ ഓൾസോ ലൈക്ക് വെരി ഗ്രേറ്റ്ഫുൾ ആൻഡ് ഹാപ്പി ദാറ്റ് വി കാൻ ഓൾസോ വി ആർ ഓൾസോ ബീയിങ് എ പാർട്ട് ഓഫ് യു ഗൈസ്. ഓഫ് കോഴ്സ് അത് ഒത്തിരി ഹാപ്പി ആയിട്ടുള്ള ഒരു കാര്യമാണ്. And as like we spoke, namale happy nomads happy aayittu namale ingane samsarichirikkana, I'm getting really excited as well. Appo ticket edutho orotharum ini edukkan povunna orotharum എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ നിങ്ങൾ പറയുമ്പോ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
5: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ, കൂടെ ഉള്ളത് ആർജെ ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ. July 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
6: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻടോക്കിൽ ടെർമിനെക്സ് കാനഡ, ഹു ഈസ് എ ലീഡിംഗ് പ്രൈസ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവീസ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year ഓഫ് കോൾ സെന്റർ എക്സ്പീരിയൻസ് ആൻഡ് എക്സ്പീരിയൻസ് ഇൻ ഹാൻഡ്ലിംഗ് കോൾസ്, ഇമെയിൽസ്, മൈക്രോസോഫ്റ്റ് ഔട്ട്ലുക്ക് ആൻഡ് ഓൾ ദാറ്റ്. സോ ഹൈസ്കൂൾ ഡിപ്ലോമയും ഇതില് പ്രിഫേർഡ് ആണ്. ബൈലിംഗ്വൽ ഇംഗ്ലീഷ് ഓർ ഫ്രഞ്ച് ഉണ്ടെങ്കിൽ അതും ഒരു അസറ്റ് തന്നെയാണ്. ഒരുപാട് നല്ല ബെനിഫിറ്റ്സ് ആയിട്ട് പെയ്ഡ് ട്രെയിനിങ്, മെഡിക്കൽ ഡെന്റൽ വിഷൻ കവറേജ്, RRSP, പെയ്ഡ് സിക്ക് ലീവ്, വെക്കേഷൻ, ഇതൊക്കെ കമ്പനി തരുന്നുണ്ട്. സോ നിങ്ങൾക്ക് ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള പൊസിഷൻ ആണ് ഇത് എങ്കിൽ നിങ്ങൾക്ക് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ് അറ്റ് റെൻടോക്കിൽ ടെർമിനെക്സ് കാനഡ എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ റെൻടോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്. സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് AHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ.
1: രണ്ട് ഫേവറേറ്റ് സിംഗേഴ്സിന്റെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയ നിങ്ങൾ പോകുമോ ഇല്ലയോ? ഞാനാണെങ്കിൽ എന്തായാലും പോയിരിക്കും, വിത്ത് നോ ഡൗട്ട്. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഒത്തുചേരുന്ന ഒരു അടിപൊളി സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിനെ, ലൈക്ക് കോൺസേർട്ട് നടത്തുന്ന ദി സോൾ ആൻഡ് ഫയർ ടീമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്, ദ ഹാപ്പി നോമാഡ്സ് ടീം. Welcome to AHA Radio.
2: Hi Anna, how are you?
1: I'm doing good. How are you guys?
2: Oh, we're all good. Excited.
1: Me too. I'm also really excited for the event that's going to happen. അപ്പോ ഞാൻ ഇവരുടെ പേരൊക്കെ പറയാം. നിങ്ങള് ചുമ്മാ അങ്ങോട്ട് ഹാപ്പി നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവര് തന്നെ പറയും അവര് ആരാണ്, ആരാണ് സോൾ, ആരാണ് ഇതിന്റെ ഫയർ എന്ന് അവര് തന്നെ പറയും. സോ വെൽക്കം ഓൺ ബോർഡ് ഷാജു ജോൺസൺ, ലാലി ആന്റണി ആൻഡ് സിന്ധു സബരീഷ്. സോ യെസ്, എന്താണ് നമ്മളുടെ സോൾ ആൻഡ് ഫയർ?
2: ഓക്കെ, സോൾ ആൻഡ് ഫയർ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ഹെഡും ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് സിന്ധു തന്നെ സംസാരിക്കട്ടെ.
3: താങ്ക് യു രാജു. സോ ഞങ്ങളുടെ ഇവന്റ് സോൾ ആൻഡ് ഫയർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ യു നോ റൈറ്റ്, വി ആർ ഗോയിങ് ടു ഹാവ് എ സോൾ ഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾസോ ഫയർ ഫുൾ പെർഫോമൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ ഇവന്റിൽ വരാൻ പോകുന്നത്. ആസ് യു സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ചിന്മയ് ആൻഡ് ആൻഡ്രിയ. അപ്പൊ ചിന്മയ് ആവുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ മെലോഡിയസും പിന്നെ ഒരു സൂതിങ്ങാന സോങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആൻഡ്രിയ വരുമ്പോൾ ഒരു ഫയർ ഫുൾ ആൻഡ് ഡാൻസിങ് പെർഫോമൻസ് ഉണ്ടാവും. സോ ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി സോൾ ആൻഡ് ഫയർ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചത്.
1: സൂപ്പർ. കാരണം അവര് രണ്ടുപേരും എന്ന് പറയുമ്പോ നമുക്കറിയാം, ലൈക് ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അടിച്ചു പൊളിച്ച് നമ്മൾക്കൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹം കൂടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കോംബോ, ലൈക് ഇവര് രണ്ടുപേരെയും കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയത്?
2: അതിന്റെ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നമ്മൾ വേറെ ഇടത്തുകൂടി പറഞ്ഞതാണ്, എന്നാലേ ഇവിടെയും പറയാം. സോ ദേർ വാസ് ആക്ച്വലി എ പ്രോഗ്രാം, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, ആൽബർട്ട ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ ഒരു മാനേജർ, എ ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് മൈ മാനേജേഴ്സ്, പുള്ളിക്കാരൻ വന്നിട്ട് കമലഹാസന്റെയും ശിവ കാർത്തിക എന്ന് പറഞ്ഞിട്ട് എനിക്കിനോ ഇവരുടെ വന്നിട്ട് മാനേജറാണ്. അപ്പൊ ആ പരിപാടിക്ക് പുള്ളി വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട്. വിളിച്ചു നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് കണക്ടായി. ഹീ ഇൻവൈറ്റഡ് മീ, പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാക്കാൻ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കണക്ടായിട്ട് പുള്ളി പറഞ്ഞു, ഹേ ഇവിടെ ഇത്രയും ആൽബർട്ടിന്റെ പരിപാടി ചെയ്യുമ്പോൾ ഇവിടെ യു ഡു എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. വൺ തിങ് ലെറ്റ് ടു അനദർ. ഇപ്പൊ പിന്നെ പുള്ളി ചെന്നൈ പോയിട്ട് പുള്ളിയാണ് ഈ ഐഡിയ ക്രിയേറ്റീവ് ആയിട്ട് പുള്ളി കൊണ്ടുവന്നത്. പുള്ളി പേര് കാർത്തിക് ആണ്. സോ പുള്ളി വന്നിട്ട് ഇവിടെ ഐഡിയ ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നു, ലെറ്റ്സ് ഡു ലൈക് ദിസ് ഫ്യൂഷൻ കോൺസേർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ആൻഡ് വി ഓൾ ഗോട്ട് കംഫർട്ട് ടുഗദർ ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡഡ് അപ്പ് ഇൻ ബൈ ജനുവരി വി ഓൾ ഫൈനലൈസ് ഓൾ ദീസ് കോൺട്രാക്ട്സ്.
1: Good that you guys finalized. Lucky ഒരു പീപ്പിൾ ആയിരിക്കും ഇവിടെ കാനഡയിൽ വന്നിട്ട് ലൈക് ഒരു സമ്മർ ടൈമില് നമുക്കൊരു ഇവന്റ് നടത്താൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോ ലൈക് എന്നാണ് ഇവന്റ് ആൻഡ് ഡേ ടൈം ടിക്കറ്റ്സ് മെയിൻലി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോ വരെ ഉണ്ട് ടിക്കറ്റ്സ്, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ എടുക്കാം?
2: ഇത് പ്ലാൻ ചെയ്ത് വന്നിട്ട് വെക്കേഷൻ സമയത്താണ്, ജൂലൈ 4th ആണ്. വെക്കേഷൻ തുടങ്ങിയ ആദ്യത്തെ സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്, ജൂലൈ 4th. ഓൾറെഡി ടിക്കറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു, ഈക്കൂടി വഴിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ഏർലി ബേർഡ് ടിക്കറ്റ്സ് ആർ ഓൺ. നമുക്ക് ഏത് സമയത്ത് നമ്മൾ ഫിലപ്പ് ചെയ്യും, ലൈക് യു നോ വി ഗോട്ട് ഇനഫ്. വി ടാർഗറ്റഡ് ലൈക് യു നോ ഫാമിലി, പിന്നെ വന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാം ആയിട്ട് അഫോർഡബിൾ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് നമ്മൾ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്ത്. And like you know, it's going good actually. Yeah. Early bird, like you know, any time like you know, we can stop it. We'll close it actually. Oh. Yeah.
1: ഞങ്ങൾക്കൊരു
3: ഒരു ഒരു എന്തുവാ സർപ്രൈസ് ആണോ ഷാജു, എന്തോ പറയണ്ടേ, ഒരു എക്സ്ട്രീം ലൈഫ്
2: സ്റ്റൈൽ. The celebrities, meet the Andrea and Chinmayi, wow. And then have a lunch together with them.
4: കേട്ടോണ്ടിരുന്നോളു AHA Radio, കൂടെയുള്ളത് RJ and ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 Water Street, Whitby. Radio partner AHA Radio. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു പ്രോബബിലിറ്റി ട്യൂട്ടറിന്റെ പൊസിഷൻ ആണ് അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ്. ഇതൊരു കംപ്ലീറ്റ്ലി ഓൺലൈൻ റിമോട്ട് പൊസിഷൻ ആണ് വിത്ത് ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ. യു ക്യാൻ സെറ്റ് യുവർ ഓൺ അവേഴ്സ്. ഇതിന്റെ ഒരു പേ സ്കെയിൽ വരുന്നത് അപ് ടു $40 പെർ അവർ ആണ്. ആൻഡ് ദ പേ സ്കെയിൽ ഇൻക്രീസസ് വിത്ത് സെയിം സ്റ്റുഡന്റ് സെഷൻസ്. ആൻഡ് നിങ്ങൾക്ക് പേയ്മെന്റ് വരുന്നത് അപ് ടു ട്വൈസ് പെർ വീക്ക് ആണ്. സോ ഇതിന്റെ മെയിൻ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ടീച്ച് പ്രോബബിലിറ്റി കോൺസെപ്റ്റ്സ് ടു സ്റ്റുഡൻസ് online, conduct one-to-one tutoring sessions, accept instant or on-demand tutoring sessions and explain concepts clearly using different methods. And you have to also use platform tools and AI support for your teaching. So, in the skills that the company needs to be required, the candidate should have strong subject knowledge in probability, problem-solving and teaching ability, clear communication skills, friendly and engaging teaching style and an ability to adapt to different learning styles. സോ ഇതൊരു നല്ല ഓഫറാണ്, ജോബ് ഓഫർ. കാരണം ലോട്ട് ഓഫ് ബെനിഫിറ്റ്സ് ആണ് ഇത് കമ്പനി തരുന്നത് തന്നെ. ഇറ്റ്സ് വർക്ക് ഫ്രം ഹോം, ഫ്ലെക്സിബിൾ വർക്ക് അവേഴ്സ്, നോ കമ്മ്യൂട്ടിംഗ്, AI പവർ ടീച്ചിംഗ് സപ്പോർട്ട് ആൻഡ് എ പ്ലാറ്റ്ഫോം ദാറ്റ് ഹാൻഡിൽ സ്റ്റുഡൻസ് മാച്ചിംഗ് ആൻഡ് പേയ്മെന്റ്സ്. സോ ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് ഫോർ ദിസ് പൊസിഷൻ, പ്രോബബിലിറ്റി ട്യൂട്ടർ അറ്റ് വാർസിറ്റി ട്യൂട്ടേഴ്സ് എന്ന് ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുക്കാം. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് അവിടെ നിന്നും അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

അളവുകളുടെ ചുടുപകിടകൾ ഉരുളണം, ഒരുവരം ഇനി അതിനരുളണമേ. ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി മണങ്ങി തുണുങ്ങി മണുങ്ങി കലങ്ങും വിലങ്ങും കുരുങ്ങി പരുങ്ങി. അയ്യേ, ഈ മരം അടയുന്നു ഞാനതിരല്ലടവും.

0: മാനത്തടിയനു മാനക്കൊടയനു മാനത്തൊടിയൽ തരയില്ല, അമ്പാടി ചെറു തവള കുഞ്ഞിന് തരയേറ്റം വരെ അയ്യയ്യ.
1: തലയിടിയിരിക്കുന്നു വാലിൽ തനങ്ങല്ലടാ,
2: മടികൊടുത്തടി കിട്ടാൻ ഒരുമ്പോഴും നടക്കല്ലടാ.
3: ഒരു കൈ പൊരുതാം കരവീർ അറിയാം, തുണയോട് ഇതിലെ എതിരെ ഇടയാം, തടിയാം അടയാം വാടാം.

പറമേളം ചെണ്ടച്ചെങ്കിലി മത്തള മരമണി കിണിങ്ങിണി വലതാളം തക്കിട കിടതകഥ ചുവടുകളിൽ ഒരു ഞൊടിയുടെ പിഴയരുത് അമ്മ ഹോയ് ഹോയ് അടപ്പ് പെണ്ണുടെ ചുടുപകിടകൾ ഉരുളണം ഒരുവരം ഇനി അതിനൊരുളണമേ ഒതുങ്ങി പതുങ്ങി ചൊതുങ്ങി ചുളുങ്ങി വണങ്ങി പൊണുങ്ങി മണുങ്ങി തലങ്ങും പിലങ്ങും കുരുങ്ങി പരുങ്ങി ഈ മരമടയിനു ഞാനെതിരല്ലടവോ

അവളിയിടാൻ മടയൻ എത്ര ഒരു ജഗവ മനുതിലുവേ മടിയിലുവേ യമതടിയ മലമടിയ കടിയ മടയ ഇടിയ പൊടിയ ചെറുതേ ഓടാ പോയി.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽത്തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാഞ്ചായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേ ഇരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ പോസിറ്റിവിറ്റി, ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും.
3: 10,000 വർഷം ഒപ്പം ഉണ്ടാകും.
2: ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ.
4: ഐ റിയലി സോറി ആകട്ടെ.
2: വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ.
4: ഐ ലവ് യു അമ്മയാകട്ടെ.
2: ഐ ലവ് മൈസെൽഫ്.
3: മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
5: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11, 6075 മേവിസ് റോഡ്, മിസിസാഗ.

0: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോയിൽ ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ. ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: മനുഷ്യർക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവൂ. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. I'm really sorry agate. We'll miss you so much agate. I love you amme agate. I love myself. Manasile rahasyam thane thurakkum. Adu diamond parayumbol Malabar like varum.
2: Malabar Golden Diamonds, Unit 11 6075, Mavis Road, Mississauga.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
3: രണ്ട് ഫേവറേറ്റ് സിംഗേഴ്സിന്റെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയ നിങ്ങൾ പോകുമോ ഇല്ലയോ? ഞാനാണെങ്കിൽ എന്തായാലും പോയിരിക്കും, വിത്ത് നോ ഡൗട്ട്. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഒത്തുചേരുന്ന ഒരു അടിപൊളി സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിനെ, ലൈക്ക് കോൺസേർട്ട് നടത്തുന്ന ദി സോൾ ആൻഡ് ഫയർ ടീമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്, ദ ഹാപ്പി നോമാഡ്സ് ടീം. Welcome to AHA Radio.
4: Hi Anna, how are you?
3: I'm doing good. How are you guys?
4: Oh, we're all good. Excited.
3: Me too. I'm also really excited for the event that's going to happen. അപ്പോ ഞാൻ ഇവരുടെ പേരൊക്കെ പറയാം. നിങ്ങള് ചുമ്മാ അങ്ങോട്ട് ഹാപ്പി നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ പറയും അവര് ആരാണ്, ആരാണ് സോൾ, ആരാണ് ഇതിന്റെ ഫയർ എന്ന് അവർ തന്നെ പറയും. സോ വെൽക്കം ഓൺ ബോർഡ് ഷാജു ജോൺസൺ, ലാലി ആന്റണി ആൻഡ് സിന്ധു സബരീഷ്. സോ യെസ്, എന്താണ് നമ്മളുടെ സോൾ ആൻഡ് ഫയർ?
4: ഓക്കെ, സോൾ ആൻഡ് ഫയർ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ഹെഡും ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട് സിന്ധു തന്നെ സംസാരിക്കട്ടെ.
5: താങ്ക് യു രാജു. സോ ഞങ്ങളുടെ ഇവന്റ് സോൾ ആൻഡ് ഫയർ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ യു നോ റൈറ്റ്, വി ആർ ഗോയിങ് ടു ഹാവ് എ സോൾ ഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾസോ ഫയർ ഫുൾ പെർഫോമൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ ഇവന്റിൽ വരാൻ പോകുന്നത്. ആസ് യു സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ചിന്മയ് ആൻഡ് ആൻഡ്രിയ. അപ്പൊ ചിന്മയി ആവുമ്പോൾ ഞങ്ങൾക്ക് എല്ലാം ഈ മെലോഡിയസും പിന്നെ ഒരു സൂതിങ്ങാന സോങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആൻഡ്രിയ വരുമ്പോൾ ഒരു ഫയർ ഫുൾ ആൻഡ് ഡാൻസിങ് പെർഫോമൻസ് ഉണ്ടാവും. സോ ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി സോൾ ആൻഡ് ഫയർ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചത്.
3: സൂപ്പർ. കാരണം അവർ രണ്ടുപേരും എന്ന് പറയുമ്പോ നമുക്കറിയാം, ലൈക് ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അടിച്ചു പൊളിച്ച് നമ്മൾക്കൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹം കൂടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കോംബോ, ലൈക് ഇവര് രണ്ടുപേരെയും കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയത്?
4: അതിന്റെ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നമ്മൾ വേറെ ഇടത്തുകൂടി പറഞ്ഞതാണ്, എന്നാലേ ഇവിടെയും പറയാം. സോ ദേർ വാസ് ആക്ച്വലി എ പ്രോഗ്രാം, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, ആൽബർട്ട ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ ഒരു മാനേജർ, എ ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് മൈ മാനേജേഴ്സ്, പുള്ളിക്കാരൻ വന്നിട്ട് കമലഹാസന്റെയും ശിവ കാർത്തിക എന്ന് പറഞ്ഞിട്ട് എനിക്കിനോ ഇവരുടെ വന്നൊരു മാനേജറാണ്. അപ്പൊ ആ പരിപാടിക്ക് പുള്ളി വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട്. വിളിച്ചു നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് കണക്ടായി. ഹി ഇൻവൈറ്റഡ് മീ, പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങളുള്ള കാരണം എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കണക്ടായിട്ട് പുള്ളി പറഞ്ഞു, ഹേ ഇവിടെ ഇത്രയും ആൽബർട്ട് എന്ന പരിപാടി ചെയ്യുമ്പോൾ ഇവിടെ യു ഡു എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ്. വൺ തിങ് ലെറ്റ് ടു അനദർ. ഇപ്പൊ പിന്നെ പുള്ളി ചെന്നൈ പോയിട്ട് പുള്ളിയാണ് ഈ ഒരു ഐഡിയ ക്രിയേറ്റീവ് ആയിട്ട് പുള്ളി കൊണ്ടുവന്നത്. പുള്ളി പേര് കാർത്തിക് ആണ്. സോ പുള്ളി വന്നിട്ട് ഇവിടെ ഐഡിയ ക്രിയേറ്റീവ് ആയിട്ട് കൊണ്ടുവന്നു, ലെറ്റ്സ് ഡു ലൈക് ദിസ് ഫ്യൂഷൻ കോൺസേർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ്രിയ ആൻഡ് ചെമ്മി ആൻഡ് വി ഓൾ ഗോട്ട് കംപ്ലീറ്റ് ടുഗദർ ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡഡ് അപ്പ് ഇൻ ബൈ ജനുവരി വി ഓൾ ഫൈനലൈസ് ഓൾ ദീസ് കോൺട്രാക്ട്സ്.
3: ഗുഡ് ദാറ്റ് യു ഗൈസ് ഫൈനലൈസ്. നമ്മൾ ഒരു ലക്കി ഒരു പീപ്പിൾ ആയിരിക്കും ഇവിടെ കാനഡയിൽ വന്നിട്ട് ലൈക് ഒരു സമ്മർ ടൈമില് നമുക്കൊരു ഇവന്റ് നടത്താൻ പറ്റുക എന്ന് പറയുന്നത്. അപ്പോ ലൈക് എന്നാണ് ഇവന്റ് ആൻഡ് ഡേ ടൈം ടിക്കറ്റ്സ് മെയിൻലി നമുക്ക് നോക്കേണ്ട ഒരു കാര്യമാണ്. എപ്പോ വരെ ഉണ്ട് ടിക്കറ്റ്സ്, നമുക്ക് എങ്ങനെ അപ്ലൈ ചെയ്യാം, എങ്ങനെ എടുക്കാം?
4: ഇത് പ്ലാൻ ചെയ്ത് വന്നിട്ട് വെക്കേഷൻ സമയത്താണ്, ജൂലൈ 4 ആണ് വെക്കേഷൻ തുടങ്ങിയ ആദ്യത്തെ സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ജൂലൈ 4 ഓൾറെഡി ടിക്കറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു. ഈ കൂടി വഴിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ഏർലി ബേർഡ് ടിക്കറ്റ്സ് ആർ ഓൺ. നമുക്ക് ഏത് സമയത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്യും, ലൈക് യു നോ വി ഗോട്ട് ഇനഫ്. വി ടാർഗറ്റഡ് ലൈക് യു നോ ഫാമിലി, പിന്നെ വന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാം ആയിട്ട് അഫോർഡബിൾ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് നമ്മൾ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്തത്. And like you know, it's going good actually. Early bird, like you know, anytime like you know, we can stop it. We'll close it actually. Oh. Yeah. കാറ്റഗറീസ് ഉണ്ട്. ഡു യു വാണ്ട് ടു സേ
5: സംതിങ് യാ വി ഹാവ് ബ്രോൺസ് സിൽവർ ഗോൾഡ് വിഐപി വിവിഐപി
3: യാ ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ് അത് ചോദിക്കാനാണ് എന്താണ് ആ ഒരു ടിക്കറ്റ്സിന്റെ പ്രത്യേകത ആൻഡ് എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ലൈക്ക് പറയത്തില്ലേ ഓക്കെ വിവിഐപി ആയാൽ എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും വാട്ട് ഇസ് ഇറ്റ്
5: യാ യാ യാ വിവിഐപിയില് ഞങ്ങൾക്ക് ഒരു ഒരു ഒരു എന്തോ സർപ്രൈസ് ആണോ ഷാജു എന്തോ പറയണ്ടേ ഒരു എക്സ്ട്രീം ലൈഫ് സ്റ്റൈൽ
4: ആൾക്കാരെ നമ്മൾ വെച്ചിട്ടുണ്ട് ഫോർ ആക്ച്വലി ടു മീറ്റ് ദ സെലിബ്രിറ്റീസ്
6: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസന്റ്സ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ ഇത് നെഞ്ചിനുള്ളിൽ താളം 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ പോസിറ്റിവിറ്റി ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: എന്നിലെ എന്നെ ജനിപ്പിച്ചതിന്, എന്റെ ചിന്തകൾക്കും ആശയങ്ങൾക്കും ചിറക് തന്നതിന്, എൻ്റെ വേരുകൾ ഈ മണ്ണിലാണെന്ന ബോധം നൽകിയതിന് അമ്മ മലയാളത്തിനു മുന്നിൽ ഒരുപാട് സ്നേഹത്തോടുകൂടി ഇത് സമർപ്പിക്കുന്നു.

0: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
1: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
0: പിന്നെ
1: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
0: ഓക്കെ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
1: എക്സ്പീരിയൻസ്.
0: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാ ലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.
2: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmay Show.
3: Welcome back again to AHA Radio. കൂടെയുള്ളത് ആർ ജെ ആനാണ് വിത്ത് ദ ടീം ഹാപ്പി നോമാഡ്സ്.
4: നിങ്ങളോടുള്ളൊരു ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻ? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പോ പ്രസന്റ് ഓഫ് കോഴ്സ്, ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നതുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു
5: മറ്റൊരു അടിപൊളി ഇവന്റ് ഉണ്ട്.
6: എക്സാക്ട്ലി
7: അടുത്ത
5: നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s teenagers ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s teenagers ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സ് ആയ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സ് ആയ റംസാൻ, സാനിയ അയ്യപ്പൻ, സോ ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
7: ഇതിലൊരു വലിയ ബാൻഡുണ്ട് കേട്ടോ, സിത്താര, ഒരു മലബാരിക്കേഴ്സ് ബാൻഡ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
4: ഓണം
7: നമ്മളെ ലോട്ടറി അടിക്കുന്ന പോലെ ബംബർ ആണ് വരാൻ പോകുന്നത്. വേറെ പുള്ളിയുടെ പുള്ളിക്കൊന്നും വരാൻ പറ്റിയില്ല.
4: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെ ഒക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ
7: ക്രിയേറ്റിംഗ്. നമ്മൾ വന്നിട്ട് മറ്റു പരിപാടി ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല.
4: മഞ്ജുവിന്റെ
7: പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓൺ സെപ്റ്റംബർ 27th.
4: വഴിയെ വഴി ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത് July 4th. അപ്പോ ഇവന്റ് ടൈമിംഗ് എങ്ങനെയാണ്?
7: Gates open at 4:30. Okay, and it goes all the way from 6 to 9. Adil important significance enna vachirundengi, this is a back to back show.
4: Okay,
7: 6 to 9 vannittu back to back, it's a 3-hour show.
4: Oh,
7: so എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 3 hours നോർമലി വന്നിട്ട് സിംഗേഴ്സ് അത് ബാക്ക് ടു ബാക്ക് ചെയ്യാറില്ല. ഓക്കെ, ദേ ഡു 1.5 hours മാത്രം ചെയ്യാറുള്ളൂ സാധാരണ നിലയിൽ. നമ്മൾ വന്നിട്ട് 3 hours ചെയ്യുന്നുണ്ട്. ആൻഡ് 3 hours എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് യു നോ കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ തിങ്.
4: ഇറ്റ്സ്
7: ലൈക്ക് എ 2 concerts. 2 concerts in 1 ticket. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ
5: ആക്ച്വലി.
7: ഇൻഡിവിജ്വലി പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ്രിയ തനിച്ച് ചെയ്യുന്നുണ്ട്, ഇവ തനിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 2 different concerts ഒരു ടിക്കറ്റിൽ കാണാൻ പറ്റും. So 2 concerts and 1 ticket, that's our actually
5: it's going to be a line. It's going to be a treat for all the music lovers.
4: Exactly.
5: Yeah,
4: peru ningal ittathu thana valare correct auto
5: soul and fire.
4: Mind her voice like is very soulful mate. Andrea is like fire, like a power pack thanneyaanu. appo nammal paranju vannathu nu parayunnathu nammude happy nomads inde july 4th inde nadakkunna big soul and fire musical oru concert thanneyaanu. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേണ്ടി ഇവന്റ് ആ ഒരു പേര്, സ്ഥലം, നടക്കുന്ന പ്ലേസ്, ലൊക്കേഷൻ ആൻഡ് ടൈം എല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്തോ.
7: ഷുവർ. സോൾ ആൻഡ് ഫയർ ഇറ്റ്സ് ഗോണ്ട് ബി ഓൺ ജൂലൈ 4th. It's at Canada Event Center, which is in Whitby. And the next program, which is going to be like the grand stage, we call Manju Varai Pinjaka Bob and the whole team. Mm-hmm. On September 27th, we are making it simple. Adum avada thaneyana, Canada Event Center.
4: Easy so to go.
7: Yeah. Easy to go on that, right?
5: Yeah. So yeah. 2026.
7: Thank you so much, guys.
5: I'm sorry. Yeah, 2026 in Canada Whitby Center.
4: Exactly.
7: Thank you so much for inviting us.
4: അപ്പൊ എല്ലാവരും മിസ് ചെയ്യാതെ ദ ഹാപ്പി നോമാഡ്സിന്റെ സോൾ ആൻഡ് ഫയറിൽ മസ്റ്റ് ആയിട്ടും പോയിട്ട് ഇവന്റ് അടിച്ചു പൊളിക്കുക. ടിക്കറ്റ്സ് ഉണ്ട്, വേഗം തീരുന്നതിന് മുന്നേ
5: കിളിക്കൂടൽ.
4: Thank you.
2: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. July 4th, Nyayaraja, Vaikuttu 5 mani mudal, 300 Water Street, Whitby.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ആഹാ പോസിറ്റിവിറ്റി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതേ, ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ brought to you by Malabar Golden Diamonds. ഇപ്പോൾ ഹാർട്ട്ലാൻഡ് മിസിസാഗയിലും.
2: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBOO4 എജാക്സ്.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം. ഇന്ന് നിങ്ങൾക്ക് വേണ്ടി പുതിയ 4 ജോബ് അപ്ഡേറ്റ്സുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്.
2: സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവിന്റെ പൊസിഷൻ ആണ് അറ്റ് റെൻടോക്കിൽ ടെർമിനിക്സ് കാനഡ, ഹു ഇസ് എ ലീഡിംഗ് പെസ്റ്റ് കൺട്രോൾ പ്രൊവൈഡർ. ഇതിന്റെ വർക്ക് ടൈപ്പ് വരുന്നത് റിമോട്ട് ജോബ് ആണ്. ആൻഡ് ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൾട്ടർനേറ്റീവ് സാറ്റർഡേസ് ആസ് വർക്കിംഗ് ഡേയ്സ്. ആൻഡ് ഇതിന്റെ ഷിഫ്റ്റ് ടൈമിംഗ് 11 AM to 8 PM ആണ്. ആൻഡ് ദ സാലറി ranges around $19 to $25 per hour. So, ഇതിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് ആയിട്ട് കമ്പനി പറയുന്നത് ദ കാൻഡിഡേറ്റ് ഷുഡ് ഹാൻഡിൽ കസ്റ്റമർ കോൾസ്, ഇമെയിൽസ് ആൻഡ് വെബ് എൻക്വയറീസ് ആൻഡ് ഓൾസോ പ്രൊവൈഡ് പ്രോഡക്ട്സ്, സർവേഴ്സ് ആൻഡ് ബില്ലിംഗ് ഇൻഫർമേഷൻ അലോങ് വിത്ത് റിലേയിങ് വർക്ക് ഓർഡേഴ്സ് ആൻഡ് ഇമ്പോർട്ടന്റ് അപ്ഡേറ്റ്സ് ആൻഡ് മേക്ക് ഷുവർ ദാറ്റ് എക്സലന്റ് കസ്റ്റമർ എക്സ്പീരിയൻസ് ഇസ് പ്രൊവൈഡഡ് അറ്റ് ഓൾ പോയിന്റ് ഓഫ് ടൈം. ആൻഡ് ബേസിക് സ്കിൽസ് ആയിട്ട് അവർ ആവശ്യപ്പെടുന്നത് സ്ട്രോങ് കമ്മ്യൂണിക്കേഷൻ, കസ്റ്റമർ ഫോക്കസ് ആറ്റിറ്റ്യൂഡ്, എനർജറ്റിക് ആൻഡ് ഒരു പോസിറ്റീവ് മൈൻഡ് സെറ്റ് ആണ്. സോ ഇതിന്റെ റിക്വയർമെന്റ്സ് ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് മിനിമം 1 year of call center experience and experience in handling calls, emails, Microsoft Outlook and all that. So high school diploma idile preferred ana. Bilingual English or French undengil adum oru asset thanneyanu. Oru vaadu nalla benefits aayittu paid training, medical dental vision coverage, RRSP, paid sick leave, vacation idakke company tharunnundu. So ningalku interested aayittulla position ana idu engil ningalku customer experience representative at Rentokil Terminix Canada enna LinkedIn സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ റെൻടോക്കിലിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയിട്ട് അവിടെ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി ആസ് കസ്റ്റമർ എക്സ്പീരിയൻസ് റെപ്രസെന്റേറ്റീവ്.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിംഗ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ
0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Gold and Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Gold and Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
4: What a speed, alle. Enal ide speedil ippol ningalku oru car sondamaakkam easy aayi. Adhe, adinaanu Black Star Autos. Wide range of brands, easy finance, car service and maintenance. Ini bad credit ennoru prashnam ningal alattunnundo? No problem. അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
5: നിങ്ങൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ എം റിയലി സോറി ആകട്ടെ. വിൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈ സെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും അത് ഡയമണ്ട് പറയുമ്പോൾ.
6: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11-6075 മേവിസ് റോഡ്, മിസിസാഗ.
7: സാറ്റർഡേസ് എന്താ പരിപാടി?
0: സാറ്റർഡേസിലല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി 3 പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി. വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ. 7 മണി മുതൽ 8 മണി വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും. കേൾക്കാൻ മറക്കണ്ട ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ്, ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
2: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
1: പിന്നെ
2: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
1: ഓക്കെ, ഇതെല്ലാം വേണം, പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
2: എക്സ്പീരിയൻസ്.
1: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ, മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 or visit www.menonlawoffice.com.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmay Show.
3: Welcome back again to AHA Radio. കൂടെ ഉള്ളത് RJ Ann ആണ് with the team Happy Nomads. അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. So what is special about Soul and Fire?
4: First of the kind, നമ്മൾ വന്നിട്ട് ഒരു കോൾട്ടൺ ട്രേസർ ആയിട്ട് ഒരു പരിപാടി ചെയ്യുകയാണ്. May 10th. Whoever has taken the tickets, like until now, right? For them, like, you know, we are going to do a small jamming session pole, or a teaser pole, vandu we are inviting them for a curtain raiser on May 10th.
5: May 10th.
4: In Mississauga Community Center. So, ഒരു ജാമിംഗ് സെഷൻ. ഇഷ്ടംപോലെ ആൾക്കാർ റീൽസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പൊ അവരെ എല്ലാം ഇൻവൈറ്റ് ചെയ്യുന്നുണ്ട്. So that we should see, the whole thing is Happy Nomads, we are all happy people, we want to have fun.
5: Yes.
4: So we're just extending to our audience as well, like, you know.
5: The important thing is free tickets for all our early birds. Early bird ticket book ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നു ഫോർ ദാറ്റ് കർട്ടൻ റൈസർ ഈവന്റ്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ റീൽസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഫ്രീ ആണ് അന്ന്.
6: അത് തന്നെയാണല്ലോ, ഹാപ്പി ആയിരിക്കും. എവിടെ വെച്ചാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്നത്?
4: ഓക്കെ, നമ്മുടെ മെയിൻ ഇവന്റ് വന്നിട്ട് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഗ്ബി,
6: ഓൺ
4: സാറ്റർഡേ ജൂലൈ 4th ആണ്. ഇറ്റ്സ് എ ഫുള്ളി അപ്ഗ്രേഡഡ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അവിടെ വെന്യൂസ് വന്നിട്ട് യൂസ് ചെയ്യാറുണ്ട്, വിത്ത് ഓൾ LED സ്ക്രീൻസ് ആൻഡ് ദ വേ ദ ഹോൾ സെറ്റപ്പ് റീസെന്റ്ലി അവർ അപ്ഗ്രേഡഡ് ആണ്.
6: വെരി ഫേമസ്.
4: റീസെന്റ്ലി ശ്വേതാ മോഹന്റെ പരിപാടി വന്നിട്ട് അവിടെ നടന്ന ഒക്ടോബർ.
6: ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ലൊക്കേഷൻ ആണ്, അതുകൊണ്ട് ആർക്കും കണ്ടുപിടിക്കാൻ ഒരു
5: ബുദ്ധിമുട്ട്.
6: കാരണം നിങ്ങൾ ചെയ്യുന്നത് ഐ തിങ്ക് ലൈക് റിയലി റിയലി ബിഗ് ആൻഡ് അപ്രീഷിയേറ്റബിൾ. കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയിന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മള് ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്, നമുക്ക് അവരെ ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ? അപ്പൊ
4: അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8,000-10,000 ആൾക്കാരുണ്ടാകും, അതിനിടയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഇറ്റ്സ് ആൻ ഓപ്പൺ സ്റ്റേഡിയം. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഇൻ ഓപ്പൺ, ബിക്കോസ് ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും, ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനൊരു ഒരു
6: ഓപ്പർച്യൂണിറ്റി ഉണ്ട്.
4: സോ ഇറ്റ് ഇസ് ഗോയിങ് ടു ബി അബൌട്ട് 2500 പീപ്പിൾ. അത് ഇറ്റ്സ് എ ക്ലോസ്ഡ് എൻകൗണ്ടർ ആണ്. അപ്പൊ നമുക്ക് അത്രയ്ക്ക് ക്ലോസ് ആയിട്ട് കാണാനും പറ്റും. ആൻഡ് സൗണ്ട് സിസ്റ്റം ഇസ് നെക്സ്റ്റ് ലെവൽ ആണ് ഇവിടുത്തെ കാനഡ ഇവന്റ് സെന്ററുടെ. So music, we are going to create a ramp also so she can walk and sing, especially
5: for Andrea. We are just Andrea. Making it for her.
6: ഓടി നടന്ന് പാടി അടിച്ച് പൊളിക്കുന്ന ആളാണ്.
5: അതെ അതെ,
6: എല്ലാവരും ഹിസ്റ്ററി എടുത്ത് നോക്കുമ്പോ തന്നെ ഷീ ഈസ് ലൈക്ക് ഇൻ ആ സ്റ്റേജ് മൊത്തം ഇങ്ങനെ ഇളക്കി
4: വെക്കുന്നു. ഇത് വേറെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, ബിക്കോസ് ഫസ്റ്റ് ടൈം എവർ Andrea and Chinmay are joining together. First time, normally see, Andrea normally has a concert of her own and Chinmay has got a concert, big one. Recently, Chennai le vandu behind woods le Muthamayil nu paranja concert vandu, like, you know, it hit the roof.
5: Hit.
4: It blew up. Right? Ivaru rendu perum orumichu oru stage le vandu perform cheyina one time life experience aanadhu. And that's what Happy Nomads we are bringing in.
6: And you guys are making us really, really happy. Oh, yeah. Yeah, എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ചിന്തിക്കാം എന്ത് ഓഡിയൻസ് എന്തോരം ഹാപ്പി ആയിരിക്കും ഇത്രയും അടുത്തു നിന്ന് അവരുടെ പെർഫോമൻസ്.
5: ഇവൻ ചിന്മയ ആൻഡ് ആൻഡ്രിയ അവരും ദേ ആർ ഓൾസോ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അവരുടെ ഒരു ഒരു ഷോർട്ട് റീൽ ഒന്ന് അയച്ചായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ഇറ്റ് ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ എ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദം ആസ് വെൽ.
4: ഹാപ്പി നോമാഡ്സ് പോവുകയാണെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ആൻഡ്രിയയുടെയും ചിന്മയുടെയും വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ്. How they both are excited, like, you know, they have given a video by yeah. So all the followers can go Happy Nomads Insta handle. Yeah. You can go and have all this fun pictures, actually, fun
6: and
4: videos.
6: And yes, we are also, like, very grateful and happy that we can also, we are also being a part of you guys. Like, of course, that's a three happy at one of the career. And it's as like we spoke, I'm like happy nomads, happy item, I'm like in some sense, I'm getting really excited as well. അപ്പോ ടിക്കറ്റ് എടുത്ത ഓരോരുത്തരും ഇനി എടുക്കാൻ പോകുന്ന ഓരോരുത്തരും എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ പറയുമ്പോ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
3: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ, കൂടെ ഉള്ളത് ആർ ജെ ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: The Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

മോർണിംഗ് ഉന്മേഷമുള്ളതാക്കാൻ ആഹാ മോർണിംഗ് വൈബ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ആഹാ തമിഴ് ഹിറ്റ് ബ്രോട്ട് ടു യു ബൈ
2: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാർ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഇനിയൊരു പുത്തൻ പാട്ട് കേൾക്കാം. ആഹാ ഫ്രഷ് സോങ്, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
1: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
0: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
2: ആഹാ ഫ്രഷ് കേൾക്കാം പുത്തൻ പാട്ടുകൾ
0: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി. ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്, നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി ഒ ടി ടിയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000. സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശാ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ് ആപ് കേസാ ഹോ. മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് കിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്, തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. ഏപ്രിൽ 17th സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ്. ഏപ്രിൽ 17th ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: ഗോൾഡൻ സോങ് ഓഫ് ദി ആർ brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
3: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 കിങ്സ്റ്റൺ റോഡ്, WBO04, എജാക്സ്.
0: കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: നിങ്ങൾ പ്രണയിച്ചിട്ടുണ്ടോ?

0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, എനിക്ക് എപ്പോഴും ഉള്ള സംശയമാണ്, ഈ മോർഗേജ് ബാങ്കിൽ നിന്ന് എടുക്കണോ അതോ മോർഗേജ് ഏജന്റിന്റെ അടുത്ത് പോകണോ?
2: ഗുഡ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ആയി പറഞ്ഞാൽ, ബാങ്ക് ഒരു ബ്രാൻഡഡ് ഔട്ട്ലെറ്റ് ആണെങ്കിൽ മോർഗേജ് ഏജന്റ് ഒരു സൂപ്പർ മാർക്കറ്റ് ആണ്. ഒരുപാട് ചോയ്സ്, ഒരുപാട് ഓപ്ഷൻസ്, അങ്ങനെ ഒരു മോർഗേജ് സൂപ്പർ മാർക്കറ്റ് ആണ് ഗോപി മേനോൻ. ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയൻ ലെൻഡിംഗ് സെന്റേഴ്സ്. കാനഡയിൽ എവിടെയും, അതും ഏറ്റവും മികച്ച റേറ്റിൽ. ഫസ്റ്റ് ടൈം ബയർ ആയാലും എക്സ്പീരിയൻസ്ഡ് ബയർ ആയാലും നിങ്ങൾക്ക് വേണ്ട ഏത് മോർഗേജ് പ്രോഡക്റ്റിനും വിളിക്കൂ. ഗോപി മേനോൻ, ലൈസൻസ്ഡ് മോർഗേജ് ഏജന്റ് ഫ്രം ഡൊമിനിയോൻ ലെൻഡിംഗ് സെന്റേഴ്സ്. 226-927-7515 ഓർ വിസിറ്റ് gopimenon.ca.
3: ഇന്ത്യൻ ഗ്രോസറീസ്, വെജിറ്റബിൾസ്, ഫ്രഷ് ഫിഷ്, മീറ്റ്, ഡയറി, ഇതെല്ലാം ഒറ്റയടുത്ത് കിട്ടണം. പറ്റുമോ?
4: അത് ഈസി അല്ലേ. നമ്മുടെ ലീല ഇന്ത്യൻ ബസാർ ഉണ്ടല്ലോ. ഒറിജിനൽ ഇന്ത്യൻ പ്രോഡക്ട്സ്, പച്ചക്കറികൾ, എല്ലാവിധ ധാന്യങ്ങൾ, ബേക്കറി ഐറ്റംസ്, അങ്ങനെ ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയും ഇനി ഒരൊറ്റ കുട കീഴിൽ. മികച്ച ഗുണമേന്മയുള്ള പ്രോഡക്ട്സ്, അതും ഏറ്റവും അഫോർഡബിൾ റേറ്റ്. ഇപ്പോൾ ബ്രാംപ്ടണിൽ മാത്രമല്ല, മിസിസാഗയിലും ഓപ്പൺ ആണ്.
3: അതെ, നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഇനി ഒരിടത്ത്. ലീല ഇന്ത്യൻ ബസാർ, 263 Queen Street East, Brampton. Also at Unit 6, 60 Brizzle Road East, Mississauga.
5: എന്താ ഒരു എക്സ്ട്രാ സ്മൈൽ? ഹാപ്പി ആണല്ലോ.
6: ഹാ, എക്സ്ട്രാ സ്മൈലിന് രണ്ടുണ്ട് കാര്യങ്ങൾ.
5: ആഹാ,
6: ഞാൻ എന്റെ കംപ്ലീറ്റ് ഡെന്റൽ പ്രോബ്ലംസ് ക്ലിയർ ചെയ്തു, അതും ഫുള്ളി പേപ്പർലെസ് ഡോക്യുമെന്റേഷനോടുകൂടി. അവിടെ എക്യുപ്മെന്റ്സും എക്സ്റേകളും പല്ലിന്റെ അളവെടുക്കുന്നതും എല്ലാം ഡിജിറ്റലൈസ്ഡ് ആണ്.
5: വാവ്, എവിടുന്ന്?
6: സെയിന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. 30 വർഷത്തിലേറെ എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ അഡ്ലി ജോർജിന്റെ നേതൃത്വത്തിലുള്ള മികച്ച ഡോക്ടർമാരുടെ സേവനം. കംപ്ലീറ്റ് ഡിജിറ്റലൈസ്ഡ് പേപ്പർലെസ് ഈസി ഡോക്യുമെന്റേഷൻ ആൻഡ് ബില്ലിംഗ് ആയതുകൊണ്ട് ക്ലെയിംസ് എല്ലാം വെരി ഈസി. TTC ആക്സസ് ഉള്ളിടമായതുകൊണ്ട് എത്തിപ്പെടാനും വളരെ എളുപ്പമാ.
7: അതെ, നിങ്ങളുടെ കംപ്ലീറ്റ് ഡെന്റൽ കെയറിന് സെന്റ് ജോസഫ് ഡെന്റൽ ക്ലിനിക്. GTA യിൽ 2 ലൊക്കേഷനുകളിൽ, 8 ഷാഡ്ലോക്ക് സ്ട്രീറ്റ്, മാർക്കം, നിയർ സ്റ്റീൽസ് ആൻഡ് മെഡൽ ഫീൽഡ് ഇന്റർസെക്ഷൻ, ആൻഡ് 2550 വിക്ടോറിയ പാർക്ക് അവന്യൂ, യൂണിറ്റ് 101, സ്കാർബ്രോ. Call 289-554-3368. Visit www.stjosephdentalclinic.com.
8: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും. നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ. നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല, ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്ക് ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്ത് എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല, ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533, അല്ലെങ്കിൽ വിസിറ്റ് അക്ബർ ട്രാവൽസ് .ca.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറിറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേർ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ. ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഹിറ്റ് സർവീസ് ടെക്നീഷ്യന്റെ പൊസിഷൻ ആണ് അറ്റ് യു ഹോൾ. ഇതിന്റെ വർക്ക് ലൊക്കേഷൻ വരുന്നത് മൾട്ടിപ്പിൾ മൂവിംഗ് ആൻഡ് സ്റ്റോറേജ് സെന്റേഴ്സിലായിരിക്കും യു ഹോളിന്റെ. ആൻഡ് ഇതൊരു ഹാൻഡ്സ് ഓൺ ടെക്നിക്കൽ റോൾ ആണ്. സോ ദേ ഹയർ ഫാസ്റ്റ് ആൻഡ് പേ ഫാസ്റ്റ്. സോ ഈ ജോബിന്റെ കീ റെസ്പോൺസിബിലിറ്റീസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, യു ഹാവ് ടു എക്സ്പ്ലെയിൻ ടോയിങ് പാക്കേജസ് ടു കസ്റ്റമേഴ്സ്, റെക്കമെൻഡ് ദ റൈറ്റ് ഹിച്ച് ഓർ ടൂൾ സെറ്റപ്പ്, ഇൻസ്റ്റാൾ ടോയിങ് എക്യുപ്മെന്റ് ഓൺ വെഹിക്കിൾസ്, പ്രൊവൈഡ് excellent customer service, complete assigned tasks and duties, and participate in training through U Hall University. So ഇതിന്റെ സ്കിൽസ് ആൻഡ് റിക്വയർമെന്റ്സ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ബേസിക് ടെക്നിക്കൽ സ്കിൽസ് എല്ലാം അറിഞ്ഞിരിക്കണം. ആൻഡ് ആൻ അമേസിംഗ് കസ്റ്റമർ സർവീസ് സ്കിൽസ്, എബിലിറ്റി ടു എക്സ്പ്ലെയിൻ പ്രോഡക്ട്സ് ക്ലിയർലി, വില്ലിംഗ്നെസ് ടു ലേൺ ആൻഡ് ഇംപ്രൂവ്, ആൻഡ് ഹാൻഡ്സ് ഓൺ വർക്കിംഗ് എബിലിറ്റി. ആൻഡ് നിങ്ങൾക്ക് ഒരു വാലിഡ് ഡ്രൈവേഴ്സ് ലൈസൻസ് ഉണ്ടെങ്കിൽ, ഇറ്റ് ഈസ് ദ most biggest asset for applying for this job with a good record. You should also have experience with hands and power tools, and you should also have a high school diploma or an equivalent. Oru baad benefits aanu company tharunnathu, like paid holidays, vacation, sick days, on the job training, RRSP, gym, wellness program. Angane benefits inde list ingane neende poikonde irikkana. So if you are interested for this position, then ningalku hitch service technician at uhall enna linkedin le search cheythu കൊടുക്കാം. അല്ലെങ്കിൽ യു ഹോളിന്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാലും നിങ്ങൾക്ക് ഈ പൊസിഷനിൽ ഡയറക്റ്റ് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ. നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
3: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
1: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ് പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ
4: 6472918502. ദൈവത്തിന്റെ സ്വന്തം നാട് കേരളം, കിഴക്കിന്റെ വെനീസ്, ആലപ്പുഴ, കാനഡയിലെ കേരളം.
5: അത് പിന്നെ ചോദിക്കാനുണ്ടോ? നമ്മുടെ റോയൽ കേരള കഴിഞ്ഞ 25 വർഷങ്ങളായി തനി കേരള ഉൽപ്പന്നങ്ങൾ ഗുണമേന്മയോടെ കസ്റ്റമേഴ്സിൽ എത്തിക്കുന്ന സ്ഥാപനം. റോയൽ കേരള, നിങ്ങളുടെ ഏത് തരം ഗ്രോസറി ആവശ്യങ്ങൾക്കും റോയൽ കേരള. 1840 എൽസ്മിയർ റോഡ്, സ്കാർബറോ. കോൾ 4162856655. റോയൽ കേരള, ഗുണമേന്മ, പാരമ്പര്യം, വിശ്വാസം.
6: രാഹുലെ, രണ്ടു ദിവസം ആകെ ഡിപ്രഷൻ ആണല്ലോ, എന്തു പറ്റി എന്നോട് പറ.
3: അത് ഒരാൾ പറഞ്ഞത് കേട്ടൊരു വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
6: ബെസ്റ്റ് എന്ത് മണ്ടത്തറ കാണിച്ച്, ആരെയും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
3: പറ്റിപ്പോയി.
6: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി, നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 6475252539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
7: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
1: വെൽക്കം ബാക്ക് അഗൈൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ദ ടീം ഹാപ്പി നോമാഡ്സ്. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. സോ വാട്ട് ഈസ് സ്പെഷ്യൽ അബൌട്ട് സോൾ ആൻഡ് ഫയർ?
8: ഫസ്റ്റ് ഓഫ് ദ കൈൻഡ് നമ്മൾ വന്നിട്ട് ഒരു കോൾട്ടൺ റേസർ ആയിട്ട് ഒരു പരിപാടി ചെയ്യാണ് മെയ് 10th. Whoever has taken the tickets like until now, right? For them, like, you know, we are going to do a small jamming session pole, or a teaser pole vandu we are inviting them for a curtain raiser on May 10th in Mississauga Community Center. So a jamming session ishtamana alkar reels um karyanakam cheyittunde, appo avane ella invite cheyunnade. So that we should see the whole thing is happy nomads, we are all happy people, we want to have fun.
9: Yes.
8: So we're just extending to our audience as well. Like, you know.
9: The important thing is free tickets for all our early birds. Early bird ticket book ചെയ്ത എല്ലാവർക്കും ഞങ്ങൾ ഫ്രീ ടിക്കറ്റ് കൊടുക്കാൻ പോകുന്നു ഫോർ ദാറ്റ് കർട്ടൻ റൈസർ ഈവൻ്റ്. ആൻഡ് ഓൾസോ ഞങ്ങളുടെ റീൽസ് കോമ്പറ്റീഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത എല്ലാവർക്കും ഫ്രീ ആണ് അന്ന്.
10: അത് തന്നെയാണല്ലോ, ഹാപ്പി ആസ് വെൽ. ഈ ഒരു കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അപ്പൊ എവിടെ വെച്ചാണ് നമ്മളുടെ ഇവന്റ് നടക്കുന്നത്?
8: ഓക്കെ, നമ്മുടെ മെയിൻ ഇവന്റ് വന്നിട്ട് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഗ്ബി,
10: ഓൺ
8: സാറ്റർഡേ ജൂലൈ 4th ആണ്. ഇറ്റ്സ് എ ഫുള്ളി അപ്ഗ്രേഡഡ് പ്ലേസ് ആണ്. ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ട് അവിടെ വെന്യൂസ് വന്നിട്ട് യൂസ് ചെയ്യാറുണ്ട്. With all LED screens and the way the whole setup recently were upgraded.
10: Oh, it's very famous.
8: Recently, Shweta Mohan's പരിപാടി വന്നിട്ട് നടന്ന ഒക്ടോബറിൽ.
10: ഒരുപാട് ഫേമസ്
9: ആയിട്ടുള്ള
10: big and appreciable. കാരണം നമ്മുടെ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയിന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മള് ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്, നമുക്ക് അവരെ ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ? അപ്പൊ
8: അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നമ്മൾ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8,000-10,000 ആൾക്കാരുണ്ടാവും, അതിനിടയിൽ നമ്മൾ എവിടെയാണോ ഇരിക്കുന്നത്, ഇറ്റ്സ് ആൻ ഓപ്പൺ സ്റ്റേഡിയം. മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓപ്പൺ, ബിക്കോസ് ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും, ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഒരു ഓപ്പർച്യൂണിറ്റി
10: ഉണ്ട്.
8: First time ever, Andrea and Chinmayi are joining together. First time, like, normally see, Andrea normally has a concert of her own and Chinmayi has got a concert, big one. So recently, Chennai le vandu behind woods le, Muthamayya le paranja concert vandu, like, you know, it hit the roof,
9: hit.
8: It blew up, right? Ivaru rendu perum orumichu oru stage le vandu perform cheyina vandu, it's one time life experience aanadu. And that's what Happy Nomads we are bringing in.
9: അവരുടെ ഒരു ഷോർട്ട് റീൽ ഒന്നും അയച്ചായിരുന്നു അവര് ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ഇറ്റ് ദാറ്റ് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ ദ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദെം ആസ് വെൽ.
8: ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക്ക് ആൻഡ്രിയയുടെയും ചിമ്മിയുടെ വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ് ഹൗ ദേ ബോത്ത് ആർ എക്സൈറ്റഡ്, ലൈക്ക് യു നോ ദേ ഹാവ് ഗിവൻ എ വീഡിയോ പൈ. സോ ഓൾ ദ ഫോളോവേഴ്സ് കാൻ ഗോ ഹാപ്പി നോമാഡ്സ് ഇൻസ്റ്റാ ഹാൻഡിൽ, യു കാൻ ഗോ ആൻഡ് ഹാവ് ഓൾ ദിസ് fun pictures, actually fun
10: and
8: videos.
10: Yes, we are also like very grateful and happy that we can also, we are also being a part of you guys. Of course, adu three happy aayittulla oru kaaryamaanu. And it's as like we spoke, nammala happy nomads happy aayittu nammal ingane samsarichittirikkana. I'm getting really excited as well. Appo ticket edutho orotharum ini edukkan povunna orotharum എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ പറയുമ്പോ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
1: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ, കൂടെ ഉള്ളത് ആർജി ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
7: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ, ആൻഡ്രിയ ആൻഡ് ചിന്മയി ഷോ, ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ആഹാ ഫ്രഷ്, കേൾക്കാം പുത്തൻ പാട്ടുകൾ.
1: ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഇപ്പോൾ മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ആഹാ 25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ നേടാം. $45 വരെ ക്യാഷ് ബാക്ക്. UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണമയക്കൂ സെക്കൻഡുകൾക്കകം.

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൻ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൻ താളം.
1: ഞാൻ കാൽഗറിയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
0: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി, ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ്ലി OTTയിൽ റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000, സ്ട്രീമിംഗ് ഓൺ Zee5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്, നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്, ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം, ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. April 17 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ് April 17 ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
3: What a speed, alle! എന്നാൽ ഇതേ സ്പീഡിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കാർ സ്വന്തമാക്കാം ഈസിയായി. അതെ, അതിനാണ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്. വൈഡ് റേഞ്ച് ഓഫ് ബ്രാൻഡ്സ്, ഈസി ഫിനാൻസ്, കാർ സർവീസ് ആൻഡ് മെയിന്റനൻസ്. ഇനി ബാഡ് ക്രെഡിറ്റ് എന്നൊരു പ്രശ്നം നിങ്ങൾ അലട്ടുന്നുണ്ടോ? നോ പ്രോബ്ലം, അതിനും ഞങ്ങളുടെ കയ്യിൽ സൊല്യൂഷൻ ഉണ്ട്. നിങ്ങളുടെ ലോൺ പാസ്സാക്കാൻ ഞങ്ങൾ സഹായിക്കാം. ഇപ്പോൾ തന്നെ വിളിക്കൂ 437-779-4909 അല്ലെങ്കിൽ വിസിറ്റ് ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്.ca. ബ്ലാക്ക് സ്റ്റാർ ഓട്ടോസ്, 93 പ്ലെയിൻസ് റോഡ് വെസ്റ്റ്, ബർലിംഗ്ടൺ, ഒന്റാരിയോ, L70-1E8.
0: ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മുതൽ 6 വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർജെ നിതിൻ രാജ്. 6 മുതൽ 7 വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: ഭൂമിയിൽ മനുഷ്യന് മാത്രം കിട്ടിയിരിക്കുന്ന ഏറ്റവും വലിയ കഴിവ് എന്താണെന്നറിയാമോ? സ്മൈൽ. മനോഹരമായി ചിരിക്കാനുള്ള കഴിവ്. പക്ഷെ മനോഹരമായി ചിരിക്കു വേണം മനോഹരമായ പല്ലുകൾ.
5: ഓ, ഞാൻ ചിരിക്കുമ്പോ പല്ല് പുറത്തേക്ക് കാണിക്കാറേയില്ല. ഒരു പല്ല് തെക്കോട്ടാണെങ്കിൽ ഒരു പല്ല് വടക്കോട്ട്, മാത്രമല്ല ഒന്ന് രണ്ട് ക്യാവിറ്റീസും.
4: ഇനി ചിരിക്കാൻ മടിക്കണ്ട, യു കൻ സ്മൈൽ. അതിനാണ് ക്യാൻ സ്മൈൽ ഡെന്റൽ ബൈ ഡോക്ടർ ബോബി ചാണ്ടി. ഫാമിലി ഡെന്റിസ്ട്രി, എമർജൻസീസ്, ഓർത്തഡോണ്ടിക്സ്, എക്സാംസ് ആൻഡ് ക്ലീനിങ്സ്, ടീത്ത് വൈറ്റനിങ്, ഓറൽ സർജറി, റൂട്ട് കനാൽ സർജറി, അങ്ങനെ നിങ്ങളുടെ പല്ലുകളുടെ കംപ്ലീറ്റ് കെയർ. ഇന്ത്യ, മിഡിൽ ഈസ്റ്റ്, യൂറോപ്പിലടക്കം 20 എക്സ്പീരിയൻസ് ഉള്ള ഡോക്ടർ ബോബി ചാണ്ടിയുടെ ക്യാൻ സ്മൈൽ ഡെന്റൽ. യുവർ സ്മൈൽ മാറ്റേഴ്സ്. 3033 പാൽസ്റ്റൺ റോഡ്, യൂണിറ്റ് 206, മിസിസാഗ. കോൾ 905-949-5656.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
0: ആഹാ ക്ലാസിഫൈഡ്. ജീവൻ സലൂൺ ആൻഡ് സ്പാ, ഹെയർ കട്ട്, ഷേവിംഗ്, ബിയർഡ് ട്രിം ആൻഡ് ലൈനപ്പ്, ഹെയർ കളർ, കിഡ്സ് ഹെയർ കട്ട്, ഷേവ് ബേബി ഹെയർ, ഇങ്ങനെ എല്ലാ ഹെയർ സ്റ്റൈലിംഗ് ആവശ്യങ്ങൾക്കും ജീവൻ സലൂൺ ആൻഡ് സ്പാ, 1225 ഡണ്ടാ സ്ട്രീറ്റ് ഈസ്റ്റ്, യൂണിറ്റ് 11, മിസിസാഗ. കോൾ 416-668-1467. ആഹാ ക്ലാസിഫൈഡ്.

0: എല്ലാ ആഹാ റേഡിയോ ലിസണേഴ്സിനും ഹാപ്പി വിഷു. ആഹാ റേഡിയോ, കാനഡാസ് ഫേവറേറ്റ് റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പിള്ളേരെ കണി കാണിച്ചു തറഞ്ഞ് ആട്ടെ. ഒരിക്കൽ കൂടി കണ്ടാൽ ഈ അഞ്ചിനെ പിള്ളേച്ചിനെ തിരിച്ചറിയാൻ പറ്റും.
0: 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ചസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത് the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage captured data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന LinkedIn ല് സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: Golden Song of the Hour, brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 Kingston Road, WBOO4 Ajax.

0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: മസ്കാക്കിൽ കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്? ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മിനിറ്റ് മാറി എല്ലാ ദിവസവും രാവിലെ 9 മുതൽ രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയോറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും. കോട്ടേജിലായാലും സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ Kerala Food and Grocery. Spice Mart, 18 Cunnells Road East, Barry. Phone 705-817-4078.
3: നാട്ടിലേക്ക് പണമയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.
4: എന്താണ്, മൊത്തത്തിലൊരു ഹാപ്പി മൂഡിലാണല്ലോ.
5: അതോ, നമ്മുടെ ബഡ്ജറ്റ് മാനേജ്മെന്റ് ശരിയാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയി ഹാപ്പിനെസ് തനിയേ വരും.
4: ഇത്രയും മോർഗേജ് റീപേയ്മെന്റ് അടക്കമുള്ള തനിക്ക് എങ്ങനെ ബഡ്ജറ്റ് മാനേജ്മെന്റ് പറ്റുന്നു?
5: മോർഗേജ് റീപേയ്മെന്റിലെ അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കിയാൽ തന്നെ എത്രയോ സേവ് ചെയ്യാം. പക്ഷെ അതിന് നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഒരു എക്സ്പീരിയൻസ്ഡ് മോർഗേജ് സ്പെഷ്യലിസ്റ്റ് വേണം.
4: അതാരാ?
5: നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് Level 2 ഫ്രം റെഫറൽ മോർഗേജസ്. ഫസ്റ്റ് ബയർ ആയിക്കോട്ടെ, എക്സ്പീരിയൻസ് ബയർ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അനുയോജ്യമായ മികച്ച മോർഗേജ് ഓപ്ഷൻസ് ചൂസ് ചെയ്യാൻ നിഷാന്ത് സഹായിക്കുന്നു. മികച്ചത് തിരഞ്ഞെടുക്കാം, അനാവശ്യ നഷ്ടങ്ങൾ ഒഴിവാക്കാം. നിഷാന്ത് ഗോവിന്ദൻ, മോർഗേജ് ഏജന്റ് Level 2 ഫ്രം റെഫറൽ മോർഗേജസ്. കോൾ 647-646-6843. വിസിറ്റ് nishantgovindan.com.

0: റേഡിയോ
1: ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: സാറ്റർഡേസ് എന്താ പരിപാടി?
3: സാറ്റർഡേസ് അല്ലേ ഇനി റിയൽ പരിപാടി. അതെ, സാറ്റർഡേസ് അടിച്ചു പൊളിക്കാൻ ആഹാ റേഡിയോയിൽ ഇതാ ഇനി മൂന്ന് പുതിയ പരിപാടികൾ. ഉച്ചയ്ക്ക് 12 മണി മുതൽ 1 മണി വരെ മീൽസ് റെഡി, വൈകിട്ട് 4 മുതൽ 5 വരെ ഗുഡ് ഈവനിംഗ് കാനഡ, 7 മണി മുതൽ 8 മണി വരെ ഇന്ന് സ്വന്തം ആഹാ. ഒപ്പം കേട്ടാലും കേട്ടാലും മതി വരാത്ത ഒരുപാട് ഗാനങ്ങളുമായി റെഗുലർ ഷോസും കേൾക്കാൻ മറക്കണ്ട. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

0: പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവെന്റ്സും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേൾക്കൂ ഹിറ്റ് സോങ്സ് അൺലിമിറ്റഡ് ആയി ആഹാ ഹിറ്റ് ലിസ്റ്റിൽ. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഇത്ര കാറ്റ് വേണ്ടായിരുന്നില്ലേ?

0: ആഹാ റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
2: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
1: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ് വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. നാട്ടിലേക്ക് പണം അയക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഇപ്പോൾ മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അതെ, മൈ ബീക്കൺ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് UPI ID ഉപയോഗിച്ച് നാട്ടിലേക്ക് പണം അയക്കൂ സെക്കൻഡുകൾക്കകം. മാത്രമല്ല AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടാം $45 വരെ ക്യാഷ് ബാക്ക്. അധിക സർവീസ് ചാർജുകളില്ല, സേഫ് ആണ്, സെക്യൂർ ആണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. Think Mitsubishi, think Oakville. അതെ, മിസ്തുബിഷി കാറുകൾക്ക് മാത്രമായി നമ്മുടെ സ്വന്തം ബോബൻ ജെയിംസിന്റെ ജെയിംസ് ഓട്ടോ ഗ്രൂപ്പിൽ നിന്നുള്ള സംരംഭം ഓക്വിൽ മിസ്തുബിഷി, ടൊറന്റോയിലെ ആദ്യത്തെ ഫുള്ളി മലയാളി ഓൺഡ് കാർ ഡീലർഷിപ്പ്. പുത്തൻ 2025 ഔട്ട്ലാൻഡർ ഉൾപ്പെടെ നിങ്ങളുടെ പ്രിയപ്പെട്ട മിസ്തുബിഷി കാറുകൾ സ്വന്തമാക്കാം. അതും സെലക്ടഡ് മോഡലുകൾക്ക് 0% ഫിനാൻസ് അല്ലെങ്കിൽ $6,000 വരെയുള്ള ബെനിഫിറ്റുകളോടുകൂടി. കാനഡയിൽ എവിടെയും ഡെലിവറി, മികച്ച സർവീസ്. ഇപ്പോൾ തന്നെ വിളിക്കൂ 855-541-6716. Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi show.
1: Welcome back again to AHA Radio. കൂടെ ഉള്ളത് RJ and Anna with the team Happy Nomads.
2: നിങ്ങളോടുള്ള ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാ, what is your future plans? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പോ പ്രസന്റ് ഓഫ് കോഴ്സ്, ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു അപ്കമിങ്
3: മറ്റൊരു അടിപൊളി ഈവന്റ് ഉണ്ട്.
4: എക്സാക്ട്ലി
5: അടുത്ത
6: നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s ടീനേജേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s ടീനേജേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സ് ആയ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സ് ആയ റംസാൻ, സാനിയ അയ്യപ്പൻ, സോ ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
5: ഇതിലൊരു വലിയ ബാൻഡുണ്ട് കേട്ടോ, സിത്താര ഒരു മലബാരി ബാൻഡ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്.
2: ഓണം
5: നമ്മളെ ലോട്ടറി അടിക്കുന്ന പോലെ ഓണം ബമ്പർ ആണ് വരാൻ പോകുന്നത്. വേറെ പുള്ളിയുടെ പുള്ളിക്കൊന്നും വരാൻ പറ്റിയില്ല.
2: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക്ക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെ ഒക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ ക്രിയേറ്റിംഗ്.
5: നമ്മൾ വന്നിട്ട് മറ്റു പരിപാടിയുടെ ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല. മഞ്ജുവിന്റെ പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓൺ സെപ്റ്റംബർ 27th.
2: വഴിയെ വഴി ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത് July 4th. അപ്പോ ഇവന്റ് ടൈമിംഗ് എങ്ങനെയാണ്?
5: Gates open at 4:30. Okay, and it goes all the way from 6 to 9. That is important significance enna vachirundengi. This is a back to back show.
2: Okay,
5: 6 to 9 vandu back to back, it's a 3-hour show.
2: Oh,
5: so എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 3 hours നോർമലി വന്നിട്ട് സിംഗേഴ്സ് അത് ബാക്ക് ടു ബാക്ക് ചെയ്യാറില്ല. ഓക്കെ, ദേ ഡു 1.5 hours മാത്രം ചെയ്യാറുള്ളൂ സാധാരണ നിലയിൽ. നമ്മൾ വന്നിട്ട് 3 hours ചെയ്യുന്നുണ്ട്. ആൻഡ് 3 hours എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് യുനോ കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ തിങ്.
2: ഇറ്റ്സ്
5: ലൈക്ക് എ two concerts in one ticket. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ
3: ആക്ച്വലി.
5: ഇൻഡിവിജ്വലി പുള്ളിക്കാരത്തി ചെയ്യുന്നുണ്ട്, റൈറ്റ്? ആൻഡ്രിയ തനിച്ച് ചെയ്യുന്നുണ്ട്, ഇവ തനിച്ച് ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരാൾ ടിക്കറ്റ് എടുക്കുമ്പോൾ 2 different concerts ഒരു ടിക്കറ്റിൽ കാണാൻ പറ്റും. So two concerts and one ticket. That's our actually
6: it's going to be a line. It's going to be a treat for all the music lovers.
2: Exactly.
6: Yeah.
2: പേര് നിങ്ങൾ ഇട്ടത് തന്നെ വളരെ കറക്റ്റ്
6: ആട്ടോ. Soul and fire.
2: Chinmayinte വോയിസ് ലൈക് വെരി സോൾഫുൾ. മറ്റേ ആൻഡ്രിയ ഇസ് ലൈക് ഫയർ, ലൈക് ഒരു പവർ പാക്ക് തന്നെയാണ്. അപ്പോൾ അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എന്ന് പറയുന്നത് നമ്മുടെ ഹാപ്പി നൊമാഡ്സിന്റെ ജൂലൈ 4th നടക്കുന്ന ബിഗ് സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ ഒരു കോൺസെർട്ട് തന്നെയാണ്. ഒരു പ്രാവശ്യം കൂടെ നമുക്ക് വേണ്ടി ഇവന്റ്, ആ ഒരു പേര്, സ്ഥലം, നടക്കുന്ന പ്ലേസ്, ലൊക്കേഷൻ ആൻഡ് ടൈം എല്ലാം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടി ഒന്ന് സമ്മറൈസ് ചെയ്തോ.
5: ഷുവർ. സോൾ ആൻഡ് ഫയർ ഇറ്റ്സ് ഗോണ്ട് ബി ഓൺ ജൂലൈ 4th. ഇറ്റ്സ് അറ്റ് കാനഡ ഇവന്റ് സെന്റർ, വിച്ച് ഇസ് ഇൻ വിഡ്ബി. And the next program, which is going to be like the grand stage, we call Manju Varai Pinjaka Bob and the whole team. Mm-hmm. That's on September 27th. We are making it simple. That's the Canada Event Center.
2: Easy so to go.
5: Yeah. Easy to go on that, right?
6: Yeah. So yeah. 2026.
5: Thank you so much, guys.
6: I'm sorry. 2026 in Canada would be center.
2: Exactly.
6: Canada Event Center.
2: We are favorite actors and celebrities. So thank you, guys.
6: Thank you so much.
5: Thank you so much for inviting us.
6: Yes, thank you. And thank you.
5: Thanks to our Arun. Aha Radio's Arun. Like, you know, we are so happy to be called for.
2: Thank you so much, guys. So, everyone miss the Happy Nomads and Soul and Fire. മസ്റ്റ് ആയിട്ടും പോയിട്ട് ഇവന്റ് അടിച്ചു പൊളിക്കുക. ടിക്കറ്റ്സ് ഉണ്ട്, വേഗം തീരുന്നതിന് മുന്നേ
6: കിളിക്കൂടല്.
2: Thank you.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മണി മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങളൊരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്ന് ഏതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: Wherever you go, I'll be there.
2: എന്താ പറഞ്ഞേ?
1: Wherever you go, I am there.
3: Aha. Aha.
0: അതെ, ആഹാ റേഡിയോ ഇനി നിങ്ങൾ എവിടെ പോയാലും ഒപ്പമുണ്ടാകും. ആഹാ റേഡിയോ കുടുംബത്തിൽ നിന്നും ഇതാ നിങ്ങൾക്കായി ഒരു പുതിയ സമ്മാനം, ആഹാ റേഡിയോ മൊബൈൽ ആപ്പ്. ഇനി നിങ്ങളുടെ വിരൽ തുമ്പിൽ കേൾക്കാനും കാണാനും ഏറെയുണ്ട്. ആഹാ FM, ആഹാ AM, 24 hours ആഹാ ഡിജിറ്റൽ റേഡിയോ, വീഡിയോസ്, പോഡ്കാസ്റ്റ്, അങ്ങനെ ഒരു കംപ്ലീറ്റ് എന്റർടൈൻമെന്റ് ആപ്പ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പിൾ ആപ്പ് സ്റ്റോറിൽ നിന്നും. നിങ്ങളുടെ നെഞ്ചിനുള്ളിലെ താളമായ ആഹാ റേഡിയോ ഇനി ലൈഫ് അടിപൊളിയാക്കും എന്നും എപ്പോഴും എവിടെയും. ആഹാ റേഡിയോ ആപ്പ്. മ്യൂസിക് അപ്ഡേറ്റ്സ് ആൻഡ് മൂവി അപ്ഡേറ്റ്സ് അപ് ടു ഡേറ്റ് ആയിരിക്കാൻ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴിസൈ, കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ആഹാ തമിഴ് ഹിറ്റ് ബ്രോട്ട് യു ബൈ
4: രുദ്രാക്ഷരത്ന ആൻഡ് ചക്രയോഗ് കാനഡ. ഹീൽ യുവർ ചക്രാസ്, ഹീൽ യുവർ ലൈഫ്.

കേൾക്കൂ നോൺ സ്റ്റോപ്പ് തമിഴ് സോങ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൻ താളം.

0: റേഡിയോ, കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കോട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം. ആഹാ റേഡിയോയോടൊപ്പം ഇത് നെഞ്ചിനുള്ളിൻ താളം.
2: അതെ, ഞാൻ ടൊറന്റോയിൽ നിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടേ.
3: എനിക്ക് ട്രിവാൻഡ്രത്ത് മണി റിസീവ് ആയിട്ടുണ്ടേ.
2: മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ.

0: റേഡിയോ, ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കാതോരത്ത് നിറയെ പാട്ടുകളുമായി ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: What the heart can't convey, a diamond can. Without saying a word, it expresses your deepest desires, gives love a new meaning, and promises a lifetime of commitment. And when it's from Malabar Golden Diamonds, this commitment also comes with the Malabar Promise. Responsibly sourced, certified diamonds with 100% value on exchange and guaranteed buyback. So visit Malabar Golden Diamonds at Heartland Town Center, Mississauga, and speak your heart freely with the Malabar Promise.
0: Friday weekend koodal kalaraakan Aha Radio il Friday evening shows. Vaigitta 5 mani mudal 6 mani vare Aha Blockbuster with RJ Nitin Raj. 6 mani mudal 7 mani vare Salt Mango Tree with RJ Meenu. Weekend adichu polikkam Aha Radio kappam. Idu nenjinullin thaalam. Identha inna special?
2: Deer roast, ostrich grill, pinna nalla naadin fresh fish curry.
3: പൊളി സാധനം, പക്ഷെ ഇതെങ്ങനെ?
2: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ.
4: അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ് വാട്ടർ ബഫലോ തുടങ്ങി എല്ലാ വീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 തവണ എത്തുന്ന ഫ്രഷ് ഫിഷും മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നത് കൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
3: സെറ്റ്. അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ.
0: ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 ഡീൻ സ്ട്രീറ്റ്, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീ. കോൾ 6472746572.
5: റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും എസ്പി ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്.
3: അതെ, എസ് പി ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടകാരി എസ് പി ബ്രാൻഡ് 8 പൗണ്ടിന് 6.88, ചുവന്ന ഉള്ളി 8 പൗണ്ടിന് 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ എസ് പി ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോ 416-261-3881.
0: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
6: രണ്ട് ഫേവറേറ്റ് സിംഗേഴ്സിന്റെ ഒരു മ്യൂസിക്കൽ കോൺസേർട്ട് നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യാൻ കിട്ടിയാ നിങ്ങൾ പോകുമോ ഇല്ലയോ? ഞാനാണെങ്കിൽ എന്തായാലും പോയിരിക്കും, വിത്ത് നോ ഡൗട്ട്. ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഒത്തുചേരുന്ന ഒരു അടിപൊളി സോൾ ആൻഡ് ഫയർ മ്യൂസിക്കൽ കോൺസേർട്ടിനെ, ലൈക്ക് കോൺസേർട്ട് നടത്തുന്ന ദി സോൾ ആൻഡ് ഫയർ ടീമാണ് ഇന്ന് എന്റെ കൂടെ ഉള്ളത്, ദ ഹാപ്പി നോമാഡ്സ് ടീം. Welcome to AHA Radio.
7: Hi Anna, how are you?
6: I'm doing good. How are you guys?
7: Oh, we're all good. Excited.
6: Me too. I'm also really excited for the event that's going to happen. അപ്പോ ഞാൻ ഇവരുടെ പേരൊക്കെ പറയാം. നിങ്ങള് ചുമ്മാ അങ്ങോട്ട് ഹാപ്പി നോമാഡ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അവർ തന്നെ പറയും അവര് ആരാണ്, ആരാണ് സോൾ, ആരാണ് ഇതിന്റെ ഫയർ എന്ന് അവർ തന്നെ പറയും. സോ വെൽക്കം ഓൺ ബോർഡ് ഷാജു ജോൺസൺ, ലാലി ആന്റണി ആൻഡ് സിന്ധു സബരീഷ്. സോ യെസ്, എന്താണ് നമ്മളുടെ സോൾ ആൻഡ് ഫയർ?
7: ഓക്കെ, സോൾ ആൻഡ് ഫയർ നമുക്ക് ഫസ്റ്റ് വന്നിട്ട് ഓപ്പറേഷൻ ഹെഡ് ആൻഡ് ക്രിയേറ്റീവ് ഹെഡ് ആയിട്ട്
8: ഞങ്ങളുടെ ഇവന്റ് സോൾ ആൻഡ് ഫയർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ യു നോ റൈറ്റ്, വി ആർ ഗോയിങ് ടു ഹാവ് എ സോൾ ഫുൾ പെർഫോമൻസ് ആൻഡ് ഓൾസോ ഫയർ ഫുൾ പെർഫോമൻസ് ഉണ്ടാവും. സോ അങ്ങനത്തെ ഒരു രണ്ടാൾക്കാരാണ് ഞങ്ങളുടെ ഇവന്റിൽ വരാൻ പോകുന്നത്. ആസ് യു സെഡ്, ഇറ്റ്സ് ഗോയിങ് ടു ബി ചിന്മയ് ആൻഡ് ആൻഡ്രിയ. അപ്പൊ ചിന്മയ് ആവുമ്പോൾ ഞങ്ങൾക്കെല്ലാം ഈ മെലോഡിയസും പിന്നെ ഒരു സൂതിങ്ങാന സോങ്സ് ഒക്കെ ഉണ്ടാവും. പിന്നെ ആൻഡ്രിയ വരുമ്പോൾ ഒരു ഫയർ ഫുൾ ആൻഡ് ഡാൻസിങ് പെർഫോമൻസ് ഉണ്ടാവും. സോ ഇത് രണ്ടും ചേർന്ന് വരുമ്പോൾ ദാറ്റ്സ് ഗോയിങ് ടു ബി സോൾ ആൻഡ് ഫയർ. സോ അങ്ങനെയാണ് ഞങ്ങൾ ഈ പേര് ഇങ്ങനെ കണ്ടുപിടിച്ചത്.
6: സൂപ്പർ. കാരണം അവര് രണ്ടുപേരും എന്ന് പറയുമ്പോ നമുക്കറിയാം, ലൈക്ക് ഏതൊരു ലാംഗ്വേജിലാണെങ്കിലും അടിച്ചു പൊളിച്ച് നമ്മൾക്കൊക്കെ കാണാൻ ഒത്തിരി ആഗ്രഹം കൂടി നിൽക്കുന്ന ഒരു ആർട്ടിസ്റ്റ് തന്നെയാണ്. എങ്ങനെയാണ് നിങ്ങൾക്ക് ഇവരുടെ ഒരു കോംബോ, ലൈക്ക് ഇവര് രണ്ടുപേരെയും കൊണ്ടുവന്നാൽ അടിപൊളി ആയിരിക്കും എന്ന് തോന്നിയത്?
7: അതിന്റെ ചെറിയൊരു ബാക്ക് സ്റ്റോറി ഉണ്ട്, നമ്മൾ വേറെ ഇടത്ത് കൂടി പറഞ്ഞതാണ്, എന്നാലും ഇവിടെയും പറയാം. സോ ദേർ വാസ് ആക്ച്വലി എ പ്രോഗ്രാം, നമ്മുടെ ഫിലിം ഫെസ്റ്റിവൽ ഉണ്ട്, ആൽബർട്ട ഫിലിം ഫെസ്റ്റിവൽ. അപ്പൊ വന്നിട്ട് അവിടെ വന്നിട്ട് എന്റെ ഒരു മാനേജർ, എ ക്ലോസ് ഫ്രണ്ട്, വൺ ഓഫ് മാനേജേഴ്സ്, പുള്ളിക്കാരൻ വന്നിട്ട് കമലഹാസന്റെയും ശിവ കാർത്തികൻ എന്ന് പറഞ്ഞിട്ട് എനിക്കോ ഇവരുടെ വന്നൊരു മാനേജറാണ്. അപ്പൊ ആ പരിപാടിക്ക് പുള്ളി വന്നപ്പോ പുള്ളി എന്നെ വിളിച്ചതാണ് ഇങ്ങോട്ട്. വിളിച്ച് നമ്മൾ അങ്ങോട്ട് ഇങ്ങോട്ട് സംസാരിച്ച് കണക്ട് ആയി. ഹീ ഇൻവൈറ്റഡ് മീ, പക്ഷെ എനിക്ക് വേറെ കുറച്ച് കാര്യങ്ങൾ ഉള്ളേക്കാൻ കൊണ്ട് എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ കറക്റ്റ് ആയിട്ട് പുള്ളി പറഞ്ഞു ഇവിടെ ഇത്രയും ആൽബർട്ടിന്റെ പരിപാടി ചെയ്യുമ്പോൾ ഇവിടെ യു ഡു എ പ്രോഗ്രാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ സ്റ്റാർട്ട് ചെയ്തതാണ് വൺ തിങ് ലെഡ് ടു അനദർ. ഇപ്പൊ പിന്നെ പുള്ളി ചെന്നൈ പോയിട്ട് പുള്ളിയാണ് ഈ ഒരു ഐഡിയ ക്രിയേറ്റീവായിട്ട് പുള്ളി കൊണ്ടുവന്നത്. പുള്ളിയുടെ പേര് കാർത്തിക് ആണ്. സോ പുള്ളി വന്നിട്ട് ഇവിടെ ഐഡിയ ക്രിയേറ്റീവായിട്ട് കൊണ്ടുവന്നു, ലെറ്റ്സ് ഡു ലൈക് ദിസ് ഫ്യൂഷൻ കോൺസെർട്ട് ആയിട്ട് നമുക്ക് ചെയ്യാം. ആൻഡ്രിയ ആൻഡ് ജെമി ആൻഡ് വി ഓൾ ഗോട്ട് കൺസെർട്ട് ടുഗദർ ആൻഡ് ദെൻ ഫൈനലി വി ലാൻഡഡ് അപ്പ് ഇൻ by January we all finalize all these contracts.
6: Good that you guys finalized. Lucky oru people aayirikkum ivide Canada-il vannittu like oru summer time-il namukku oru event nadakkatte annu parayunnathu. Appo like ennaanu event and day time tickets mainly namukku nokkanda oru kaaryaanu. Eppo vare undu tickets namukku engane apply cheyyam engane edukkam.
7: Sure. ഇത് പ്ലാൻ ചെയ്ത് വന്നിട്ട് വെക്കേഷൻ സമയത്താണ്. ജൂലൈ 4th ആണ് വെക്കേഷൻ തുടങ്ങിയ ആദ്യത്തെ സാറ്റർഡേ ആണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. ജൂലൈ 4th ഓൾറെഡി ടിക്കറ്റ്സ് നമ്മൾ ലോഞ്ച് ചെയ്തു. ഈക്കൂടി വഴിയാണ് ഇത് ലോഞ്ച് ചെയ്തത്. ഓക്കെ, ഇറ്റ്സ് ഏർലി ബേർഡ് ടിക്കറ്റ്സ് ആർ ഓൺ. നമുക്ക് ഏത് സമയത്ത് നമ്മൾ ഫില്ലപ്പ് ചെയ്യും. വി ടാർഗറ്റഡ് ലൈക്ക് യുനോ ഫാമിലി, പിന്നെ വന്നിട്ട് ഒരു യങ്സ്റ്റേഴ്സ് ഒക്കെ എല്ലാം ആയിട്ട് അഫോർഡബിൾ ആൻഡ് കൈൻഡ് ഓഫ് തിങ്സ് ആണ് നമ്മൾ വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്ത്. And like you know, it's going good actually. Yeah. Early bird, like you know, anytime like you know, we can
8: close it
7: actually. Oh. Yeah. കാറ്റഗറീസ് ഉണ്ട്. ഡു യു വാണ്ട് ടു സേ
8: സംതിങ്? യാ, വി ഹാവ് ബ്രോൺസ്, സിൽവർ, ഗോൾഡ്, വിഐപി, വിവിഐപി.
6: യാ, ഐ ഹാവ് ഹേർഡ് അബൌട്ട് ഇറ്റ്. അത് ചോദിക്കാനാണ്. അതെ അതെ അതെ. എന്താണ് ആ ഒരു ടിക്കറ്റ്സിന്റെ പ്രത്യേകത ആൻഡ് എന്തൊക്കെ നമുക്ക് ബെനിഫിറ്റ്സ് ലൈക്ക് പറയത്തില്ലേ, ഓക്കെ വിവിഐപി ആയാലും എനിക്ക് ഇന്ന ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും, വാട്ട് ഇസ് ഇറ്റ്?
8: യാ യാ യാ, വിവിഐപിയില് ഞങ്ങൾക്ക് ഒരു ഒരു ഒരു എന്തോ സർപ്രൈസ് ആണോ ഷാജു, എന്തോ പറയണ്ടേ, ഒരു എക്സ്ട്രീം ലൈഫ് സ്റ്റൈൽ
7: ആൾക്കാരെ നമ്മൾ വെച്ചിട്ടുണ്ട് ഫോർ ആക്ച്വലി ടു മീറ്റ് ദ സെലിബ്രിറ്റീസ്.
9: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show. ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാർ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാർ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 February 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 years. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ജൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ, ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 years. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: കനേഡിയൻ മലയാളികളുടെ ജോബ് പോർട്ടൽ ആഹാ ജോബ് അപ്ഡേറ്റ്സ് ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: ഹലോ എവ്രിവൺ, ജോബ് അപ്ഡേറ്റ്സുമായി ആർജെ ആൻ ആണ് ആഹാ റേഡിയോയിൽ നിങ്ങളോടൊപ്പം.
2: ഒരു ഗെയിം പ്ലേ ഡേറ്റ ക്യാപ്ചർ സ്പെഷ്യലിസ്റ്റിന്റെ പൊസിഷൻ ആണ് അറ്റ് കീവേർഡ് സ്റ്റുഡിയോ, ഹു കോമൺലി ഹയേഴ്സ് ഫോർ ഗെയിം പ്ലേ ഓൾ ഡേറ്റ റോൾസ്. ഈ കമ്പനി മേജർ ഗെയിം ഡെവലപ്പേഴ്സിനെ ഒക്കെ സപ്പോർട്ട് ചെയ്യും അലോങ് വിത്ത് ടെസ്റ്റിംഗ്, ഡേറ്റ ആൻഡ് പ്രൊഡക്ഷൻ സർവീസസ്. സോ ഇതൊരു കോൺട്രാക്ട് റിമോട്ട് പൊസിഷൻ ആണ്. ആൻഡ് ഇതിന്റെ അവേഴ്സ് വരുന്നത് 10 to 40 അവേഴ്സ് പെർ വീക്ക് ആണ് വർക്കിംഗ് ടൈം. ആൻഡ് ദ പേ റേഞ്ച് ഇസ് ഫ്രം $10 to $20 പെർ അവർ ആണ്. സോ ഇതിന്റെ കീ responsibilities ആയിട്ട് കമ്പനി പറയുന്നത്, the candidate should play AAA games to capture gameplay data, record and annotate game sessions accurately, organize and manage capture data files and troubleshoot recording or any technical issues, and the candidate has to have a strong passion for AAA gaming, good gameplay skills and attention to detail. So ഇതിന്റെ job requirements ആയിട്ട് കമ്പനി ആവശ്യപ്പെടുന്നത് a high performance computer for gaming plus recording and an experience with recording or data capture tools and an ability to work independently and remote. So if you are interested for this position, then നിങ്ങൾക്ക് gameplay data capture specialist at keyword studios എന്ന ലിങ്ക്ഡിനിൽ സെർച്ച് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ അവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോയാൽ നിങ്ങൾക്ക് ഡയറക്ട്ലി ഈ ഒരു പൊസിഷന് അപ്ലൈ ചെയ്യാൻ പറ്റും.
1: സോ എല്ലാവരും വേഗം പോയി നിങ്ങൾക്ക് പറ്റിയ ജോബ് റോൾസ് ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്തോ. ഹാപ്പി ജോബ് ഹണ്ടിങ്. കീപ് ലിസണിംഗ് ടു ആഹാ റേഡിയോ ഫോർ മോർ അപ്ഡേറ്റ്സ്. ഇത് നെഞ്ചിനുള്ളിൽ താളം.
3: Golden Song of the Hour, brought to you by Malabar Golden Diamonds. Ippol Heartland Mississaugilum.
4: മലബാർ ഗോൾഡിന്റെ ഒന്റേരിയോയിലെ രണ്ടാമത്തെ ഷോറൂം ഇപ്പോൾ എജാക്സിൽ, 20 Kingston Road, WBOO4 എജാക്സ്.

0: എന്താണ് രാഹുലെ, രണ്ടു ദിവസം ആകെ ഡിപ്രസ്ഡ് ആണല്ലോ, എന്തു പറ്റി? എന്നോട് പറ,
1: അത് ഒരാൾ പറഞ്ഞത് കേട്ട് വീട് വാങ്ങാൻ നോക്കിയതാ, പൈസ പോയത് മാത്രം മിച്ചം.
0: ബെസ്റ്റ് എന്താ, എന്ത് മണ്ടത്തര കാണിച്ച്! ആരെങ്കിലും പറയുന്നത് കേട്ട് ഏതെങ്കിലും ബ്രോക്കറിനെ കണ്ടാൽ എങ്ങനെയാ? അതിനൊരു ട്രസ്റ്റ് വർത്തി ബ്രോക്കർ തന്നെ വേണം.
1: പറ്റിപ്പോയി.
0: ഓക്കെ, പറ്റിയത് പറ്റി. എന്റെ ഫ്രണ്ട് അജയ് മാത്യു ഈ അടുത്തിടെ വിഡ്ബിയിൽ ഒരു വീട് വാങ്ങി. നല്ലൊരു വീട്. റീമാക്സ് കമ്മ്യൂണിറ്റിയിലുള്ള അലക്സ് അലക്സാണ്ടർ ആയിരുന്നു അജയുടെ റിയൽറ്റർ. ഇപ്പോൾ ഞാൻ വീട് നോക്കുന്നതും അലക്സ് വഴിയാണ്. വളരെ ഫ്രണ്ട്ലിയാണ്, കാര്യങ്ങളൊക്കെ നല്ല ക്ഷമയോടെ വളരെ ഡീറ്റെയിൽഡ് ആയി പറഞ്ഞുതരും. ശരിക്കും നല്ലൊരു പ്രൊഫഷണൽ അപ്രോച്ചാണ്. 11 വർഷം റിയൽ എസ്റ്റേറ്റ് രംഗത്ത് എക്സ്പീരിയൻസ് ഉള്ള അലക്സ് നമ്മുടെ സങ്കല്പങ്ങൾക്കും സ്വപ്നങ്ങൾക്കും ഇണങ്ങുന്ന ബെസ്റ്റ് പ്രോപ്പർട്ടീസ് അതും ബെസ്റ്റ് റേറ്റിൽ കണ്ടുപിടിച്ചു തരും. അതുകൊണ്ട് ബൈയിങ് ആണെങ്കിലും സെല്ലിംഗ് ആണെങ്കിലും റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്ക് ഞാൻ ധൈര്യമായി അലക്സിനെ അപ്രോച്ച് ചെയ്യും. അതുപോലെ നിങ്ങൾക്കും ചെയ്യാം. അലക്സ് അലക്സാണ്ടർ ഫ്രം റീമാക്സ് കമ്മ്യൂണിറ്റി റിയൽറ്റി ബ്രോക്കറേജ്. ഹയർ എ ടോപ്പ് ക്ലാസ് ഫുൾ ടൈം റിയൽറ്റർ ഹു വിൽ ഇൻവെസ്റ്റ് യുവർ ഫ്യൂച്ചർ. കോൾ 647-5252-539. ഇൻവെസ്റ്റ് വൈസ്ലി, സേവ് നൈസ്ലി വിത്ത് അലക്സ് അറ്റ് റീമാക്സ്.
2: വാക്കുകൾക്ക് പറയാനാകാത്ത മനസ്സിന്റെ വികാരങ്ങൾ, അത് ഡയമണ്ട് പറയും. എന്റെ ജീവിതാവസാനം വരെ നീ എന്നോടൊപ്പം ഉണ്ടാവും. 10,000 വർഷം ഒപ്പം ഉണ്ടാകും. ഇന്നും എത്ര സുന്ദരിയായിരിക്കുന്നു നീ. ഐ എം റിയലി സോറി ആകട്ടെ. വി വിൽ മിസ് യു സോ മച്ച് ആകട്ടെ. ഐ ലവ് യു അമ്മയാകട്ടെ. ഐ ലവ് മൈസെൽഫ്. മനസ്സിലെ രഹസ്യങ്ങൾ താനേ തുറക്കും, അത് ഡയമണ്ട് പറയുമ്പോൾ.
3: മലബാർ ഗോൾഡൻ ഡയമണ്ട്സ്, യൂണിറ്റ് 11-6075 മേവിസ് റോഡ്, മിസിസാഗ.
0: ലീഗൽ ഫേം തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്തൊക്കെയാ?
4: ഏറ്റവും കൂടിയ സക്സസ് റേറ്റ്,
0: പിന്നെ
4: എക്സ്പെർട്ട് ആൻഡ് എഫിഷ്യന്റ് ലോയേഴ്സിന്റെ ടീം.
0: ഓക്കേ, ഇതെല്ലാം വേണം. പക്ഷേ എല്ലാത്തിലും ഇമ്പോർട്ടന്റ് ആയി ഒന്നുണ്ട്.
4: എക്സ്പീരിയൻസ്.
0: കറക്റ്റ്. അപ്പോൾ എല്ലാ ലീഗൽ ആവശ്യങ്ങൾക്കും നിർബന്ധമായും ഓർത്തു വെക്കാൻ ഒരു പേരുണ്ട്. 25 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ള മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ. സീനിയർ ബാരിസ്റ്റർ ലെറ്റ മേനന്റെ നേതൃത്വത്തിലുള്ള എഫിഷ്യന്റ് ടീം. കാനഡയിൽ മാത്രമല്ല, ഇന്ത്യയിലെ 3 സ്റ്റേറ്റ്സിൽ പ്രാക്ടീസ് ചെയ്തിട്ടുള്ള അനുഭവ സമ്പത്തും പ്രസ്റ്റീജിയസ് ഹാർവാർഡ് ലോ സ്കൂളിൽ നിന്നും ഫാമിലി ലോയിൽ ഉപരിപഠനവും. ക്രിമിനൽ ലോ, റിയൽ എസ്റ്റേറ്റ് ലോ, ഫാമിലി ലോ, സിവിൽ ലിറ്റിഗേഷൻ, ഇമിഗ്രേഷൻ ലോ മാത്രമല്ല പേഴ്സണൽ ഇഞ്ചുറി, ആക്സിഡന്റ് ക്ലെയിംസ് കൂടാതെ വെൽസ് ആൻഡ് എസ്റ്റേറ്റ്സ്, റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ ക്ലോസിംഗ് എന്നിവയും. ഇതിനു പുറമെ ലാൻഡ് ലോ, ടെനന്റ് മാറ്റർ ആൻഡ് ട്രാഫിക് കോഡ്സ് തുടങ്ങിയ പാരാ ലീഗൽ സർവീസിനായും എക്സ്പീരിയൻസ് ടീമും. അങ്ങനെ നിങ്ങളുടെ നിയമപരമായ ഏത് ആവശ്യങ്ങൾക്കും ഫേസ് ടു ഫേസ് കൺസൾട്ടേഷൻ ആൻഡ് സൊല്യൂഷൻ. മേനൻ ലോ പ്രൊഫഷണൽ കോർപ്പറേഷൻ, യുവർ ട്രസ്റ്റഡ് അഡ്വക്കേറ്റ്. L29720 ഗോഡ്വേ ഡ്രൈവ്, മിസിസാഗ. കോൾ 905-956-0747 ഓർ വിസിറ്റ് www.menonlawoffice.com.
5: നമ്മൾ മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ ഒരു വീട് അന്വേഷിക്കുന്നു, എന്നാലേ നമ്മൾ ആഗ്രഹിക്കുന്ന പോലെ തന്നെ നമ്മളെ ആഗ്രഹിക്കുന്ന ഒരു വീട്ടിലായിരിക്കണം നമ്മൾ താമസിക്കേണ്ടത്.
1: നീ ഇപ്പൊ ഫിലോസഫിയും തുടങ്ങിയോ? നമ്മളെ ആഗ്രഹിക്കുന്ന വീടോ, അതെങ്ങനെ കണ്ടെത്തും?
5: അതിന് വേണം നമ്മുടെയും വീടിന്റെയും മനസ്സറിയുന്ന ഒരു റിയൽറ്റർ, ഗോപമേനോനെ പോലെ. അതെ, ഒന്റാരിയോയിൽ എവിടെയും നിങ്ങളുടെ ഏത് റിയൽ എസ്റ്റേറ്റ് ആവശ്യങ്ങൾക്കും ഗോപമേനോൻ ഫ്രം എക്സിക്യൂട്ടീവ് റിയൽ എസ്റ്റേറ്റ് സർവീസ് ലിമിറ്റഡ്. റെസിഡൻഷ്യൽ, കൊമേഴ്ഷ്യൽ, കോണ്ടോ തുടങ്ങി വൈഡർ ലിസ്റ്റിംഗ്. പ്രോസസിന്റെ ഓരോ ഫേസിലും വ്യക്തമായ ഗൈഡൻസ്, നിങ്ങളുമായി സുസ്ഥിരമായ ഒരു ബന്ധവും. വിളിക്കൂ 647-291-8502.
6: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
5: Welcome back again to AHA Radio. കൂടെ ഉള്ളത് RJ Anne ആണ് with the team Happy Nomads. അപ്പൊ നമുക്ക് ബാക്കി വിശേഷങ്ങളിലേക്ക് കടക്കാം. So what is special about Soul and Fire?
7: First of the kind, നമ്മൾ വന്നിട്ട് ഒരു curtain raiser ആയിട്ട് ഒരു പരിപാടി ചെയ്യുകയാണ്. May 10th. Whoever has taken the tickets, like until now, right? For them, like, you know, we are going to do a small, jamming session pole, or a teaser pole, vandu we are inviting them for a curtain raiser on May 10th in Mississauga Community Center. So or a jamming session ishtamana alkara reels um karyanakam cheyittunde, appo avane ella invite cheyunnunde. So that we should see the whole thing is Happy Nomads, we are all happy people, we want to have fun.
8: Yes,
7: so we just extending to our audience as

0: year under, with all LED screens and the way the whole setup recently ever upgraded.
1: Very famous.
0: റീസെന്റ്ലി ശ്വേതാ മോഹന്റെ പരിപാടി വന്ന സമയം നടന്ന ഒക്ടോബറിൽ
1: ഒരുപാട് ഫേമസ്
2: ആയിട്ടുള്ള
1: ബിഗ് ആൻഡ് അപ്രീഷിയേറ്റബിൾ. കാരണം നമ്മൾ നാട്ടിൽ പോയിട്ട് നമുക്ക് ആൻഡ്രിയന്റെ കൂടെയും ചിന്മയിന്റെ കൂടെയും ലൈക് അവരുടെ സ്റ്റേജ് ഷോസ് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ ബാക്കിന്റെ ഏറ്റവും ബാക്കിലായിരിക്കും പോയിരിക്കുന്നത്, നമുക്ക് അതിന് ദൂരെ നിന്നേ കാണാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഇങ്ങനെ ഒരു ക്ലോസ്ഡ് ഒരു ക്ലോസ്ഡ് ഇവന്റ്, അത് ലിമിറ്റഡ് ആളുകളുള്ള ഒരു ഇവന്റ് തന്നെയല്ലേ. അപ്പൊ
0: അതാണ് അതിന്റെ പ്രത്യേകത. ഇപ്പൊ നാട്ടിലാണെങ്കിൽ വന്നിട്ട് 8-10,000 ആൾക്കാരുണ്ടാവും, അതിനിടയിൽ നമ്മൾ എവിടെയാണെന്ന് ഇരിക്കുന്നത്. ഇറ്റ്സ് ഓപ്പൺ സ്റ്റേഡിയം, മോസ്റ്റ് ഓഫ് ദ തിങ്സ് ആർ ഓപ്പൺ ബിക്കോസ് ഇത്ര ആൾക്കാർ ഉൾക്കൊള്ളാനുള്ള ഒന്നെങ്കിൽ ഓപ്പൺ സ്റ്റേഡിയം ആയിരിക്കും, ഒരു ക്ലോസ്ഡ് എൻകൗണ്ടർ ഉണ്ടാകത്തില്ല. പക്ഷെ നമുക്ക് ഇവിടെ വന്നിട്ട് അങ്ങനെ ഒരു ഒരു
1: ഓപ്പർച്യൂണിറ്റി ഉണ്ട്
0: first time ever Andrea and Chinmi are joining together first time. And normally see Andrea normally has a concert of her own and Chinmi has got a concert, big one recently Chennai la vandu behind woods la Muthamalai ennu paranja concert vandathu, like you know it hit the roof,
2: hit.
0: It blew up, right? ഇവര് രണ്ടുപേരും ഒരുമിച്ച് ഒരു സ്റ്റേജിൽ വന്നിട്ട് പെർഫോം ചെയ്യുന്നത് വൺ ടൈം ലൈഫ് എക്സ്പീരിയൻസ് ആണ്. And that's what happy nomads we are bringing in.
1: എനിക്ക് ഇപ്പൊ തന്നെ എനിക്ക് ചിന്തിക്കാം എന്ത് ഓഡിയൻസ് എന്തോരം ഹാപ്പി ആയിരിക്കും ഇത്രയും അടുത്ത് നിന്ന് അവരുടെ പെർഫോമൻസ്.
2: ഇവൻ ചിന്മയ ആൻഡ് ആൻഡ്രിയ അവരും ദേ ആർ ഓൾസോ സൂപ്പർ എക്സൈറ്റഡ് ആണ്. അവരുടെ ഒരു ഒരു ഷോർട്ട് റീൽ ഒന്നും അയച്ചായിരുന്നു അവർ ഞങ്ങൾക്ക് വേണ്ടി. അപ്പൊ അതിൽ ദേ ബോത്ത് മെൻഷൻഡ് അബൌട്ട് ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം ദേ ബോത്ത് ആർ ജോയിനിങ് ഓൺ ദ സെയിം സ്റ്റേജ് ആൻഡ് ഇറ്റ്സ് ഗോയിങ് ടു ബി എ ഫസ്റ്റ് ടൈം എക്സൈറ്റ്മെന്റ് ഫോർ ദെം ആസ് വെൽ.
0: ഹാപ്പി നോമാഡ്സ് പോവുകയാണെങ്കിൽ ഇൻസ്റ്റാ ഹാൻഡിൽ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ലൈക്ക് ആൻഡ്രിയയുടെയും ചിമ്മിയുടെയും വന്നിട്ട് ഷി ഹാസ് സ്പോക്കൻ അബൌട്ട് ഇറ്റ് ഹൗ ദേ ബോത്ത് ആർ എക്സൈറ്റഡ്, ലൈക്ക് യു നോ ദേ ഹാവ് ഗിവൻ എ വീഡിയോ ബൈ ദാറ്റ്. സോ ഓൾ ദ ഫോളോവേഴ്സ് കാൻ ഗോ ഹാപ്പി നോമാഡ്സ് ഇൻസ്റ്റാ ഹാൻഡിൽ, യു കാൻ ഗോ ആൻഡ് ഹാവ് ഓൾ ദിസ് fun pictures actually, fun
1: and
0: videos.
1: And we are also like very grateful and happy that we can also, we are also being a part of guys. Of course, adu three happy aayittulla oru kaaryamaanu. And it's it, as like we spoke, nammala happy nomads happy aayittu nammal ingane samsarichittirikkana. I'm getting really excited as well. Appo ticket edutho orotharum ini edukkan povunna orotharum എത്രത്തോളം എക്സൈറ്റഡ് ആണെന്ന് നിങ്ങൾ നിങ്ങൾ പറയുമ്പോൾ തന്നെ ലൈക് എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ കാണുന്ന ഓരോരുത്തർക്കും മനസ്സിലാവുന്നുണ്ട്.
3: കേട്ടുകൊണ്ടിരുന്നോളൂ ആഹാ റേഡിയോ, കൂടെ ഉള്ളത് ആർജെ ആൻഡ് ഇത് നെഞ്ചിനുള്ളിൽ താളം.
4: ഹാപ്പി നോമാഡ്സ് എന്റർടൈൻമെന്റ് പ്രസൻസ് സോൾ ആൻഡ് ഫയർ ആൻഡ്രിയ ആൻഡ് ചിന്മയ് ഷോ, ജൂലൈ 4 ഞായറാഴ്ച വൈകിട്ട് 5 മുതൽ 300 വാട്ടർ സ്ട്രീറ്റ് വിഡ്ബി. റേഡിയോ പാർട്ണർ ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. 2021 കനേഡിയൻ മലയാളികൾക്ക് ഒരു പുതിയ അനുഭവം സമ്മാനിച്ച് ആഹാ റേഡിയോ കടന്നെത്തി.

പിന്നീട് 24 മണിക്കൂറും പാട്ടുകളും വിശേഷങ്ങളും ആസ്വദിക്കുവാൻ ആഹയുടെ റേഡിയോ ആപ്പും എത്തി. ഒത്തുകൂടലിന്റെയും ആഘോഷങ്ങളുടെയും നിമിഷങ്ങൾ ഒരുക്കി ഓണച്ചന്തയും ചിത്രവർണവും വേടൻ പാൽഡപ്പിയടക്കം ഒരുപാട് എക്സൈറ്റിംഗ് ഷോസും ഈവൻസും. പിന്നീട് 4 വർഷത്തിൽ സ്വന്തം സ്റ്റുഡിയോ എന്ന സ്വപ്ന സാക്ഷാത്കാരത്തിലേക്ക്. ഈ 2026 ഫെബ്രുവരി 14 ആഹാ റേഡിയോ ആഘോഷിക്കുന്നു ഫാബുലസ് 5 ഇയേഴ്സ്. ഇന്നേതൊരു മലയാളിക്കും ലോകത്തെവിടെ നിന്നും ആഹാ റേഡിയോ ആസ്വദിക്കാം. കേൾക്കാൻ ഒരുപാട് വിശേഷങ്ങളും ഇഷ്ടമുള്ള പാട്ടുകളും പോഡ്കാസ്റ്റുകളും വീഡിയോസുമായി ആഹാ റേഡിയോ മലയാളികളുടെ പ്രിയപ്പെട്ട മീഡിയ ബ്രാൻഡായി ചൈത്രയാത്ര തുടരുന്നു. കാനഡയും കടന്ന് ലോകത്തെമ്പാടുമുള്ള പ്രവാസി മലയാളികളുടെ ഇഷ്ട റേഡിയോ സ്റ്റേഷനായി. അതെ.

ആഹാ ഗോസ് ഗ്ലോബൽ. നമുക്ക് ഒരുമിച്ച് ആഘോഷിക്കാം ഈ ഫാബുലസ് 5 ഇയേഴ്സ്. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഈ ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മണി മുതൽ 6 മണി വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മണി മുതൽ 7 മണി വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം. ലേറ്റസ്റ്റ് ട്രെൻഡി സോങ്സ് കേട്ടാസ്വദിക്കാം എവിടെയും എപ്പോഴും ആഹാ റേഡിയോയിൽ. ഇത് നെഞ്ചിനുള്ളിൽ താളം. കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ, ഇത് നെഞ്ചിനുള്ളിൽ താളം. കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.

0: റേഡിയോ റേഡിയോ കാനഡയുടെ പ്രിയപ്പെട്ട മലയാളം റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: കഴിഞ്ഞുപോയ കാലത്തേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്ന കേട്ടാലും കേട്ടാലും മതിവരാത്ത പാട്ടുകളുമായി നിറങ്ങളെ പാടും. നിറക്കൂട്ടുകളുടെ ആ കാലത്തിലേക്ക് ഒന്ന് പോയി വരാം ആഹാ റേഡിയോയോടൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: അതെ, ഞാൻ കാൽഗറിയിൽനിന്ന് മണി ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്.
3: എനിക്ക് കൊച്ചിയിലെ മണി റിസീവ് ആയിട്ടുണ്ട്. മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ് വഴി മണി ട്രാൻസ്ഫർ ചെയ്തവരും റിസീവ് ചെയ്തവരും ഹാപ്പിയാണ്. ഇപ്പോൾ തന്നെ ഡൗൺലോഡ് ചെയ്യൂ മൈ ബീക്കൺ മണി ട്രാൻസ്ഫർ ആപ്പ്. കാനഡയിൽ എവിടെ നിന്നും നാട്ടിൽ എങ്ങോട്ടേക്കും യു പി ഐ ഉപയോഗിച്ച് മണി ട്രാൻസ്ഫർ ചെയ്യാം. ഫാസ്റ്റ് ആയി, ഈസി ആയി. AAHA25 എന്ന റെഫറൽ കോഡ് ഉപയോഗിച്ച് മണി ട്രാൻസ്ഫറിൽ നേടൂ $45 വരെ ക്യാഷ് ബാക്ക്. മൈ ബീക്കൺ, ബെസ്റ്റ് ആപ്പ് ഫോർ NRIs ഇൻ കാനഡ. അപ്പോൾ ആ സന്തോഷത്തിൽ നമുക്കൊരു മൈ ബീക്കൺ ഹാപ്പി സോങ് ഓഫ് ദ അവർ കേട്ടാലോ?

0: സിനിമാ വിശേഷങ്ങളുമായി ആഹാ സിനിമാ കമ്പനി. ആഹാ റേഡിയോ, കനേഡിയൻ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം.
1: പാട്ടുകൾക്കിടയിൽ സിനിമാ കമ്പനിയിൽ മറ്റു സിനിമാ വിശേഷങ്ങളുമായിട്ട് ഞാൻ എത്തിയിരിക്കുകയാണ്. നിങ്ങളുടെ സ്വന്തം ആർജെ പ്രതിഭ. ഈ റീസെന്റ് ഒ ടി ടി റിലീസായിരിക്കുന്ന കുറച്ച് സിനിമകളും നോക്കിയാലോ. ഷീൻ നിഗം സ്റ്റാറർ ഹാൽ ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ മനോരമ മാക്സ്. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് സംഭവം അധ്യായം 1 ഹാസ് സ്റ്റാർട്ടഡ് സ്ട്രീമിംഗ് ഓൺ ജിയോ ഹോട്ട്സ്റ്റാർ. ഒരു മിസ്റ്ററി ത്രില്ലർ ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. ഡയറക്റ്റഡ് ബൈ ജിത്തു സതീശൻ മംഗലത്ത് ആൻഡ് സ്റ്റാർസ് അഷ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് ഭരതൻ. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് അച്ഛൻ മകൻ കോംബോ റിട്ടേൺസ് എന്നുള്ളൊരു സിനിമയാണ്. വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഈ അച്ഛൻ മകൻ കോംബോനെ നമുക്ക് ബിഗ് സ്ക്രീനിൽ കാണാൻ പറ്റിയൊരു സിനിമയാണ്. ഒരു ഫാമിലി ഡ്രാമ എന്റർടൈനർ ആയിട്ട് വന്നൊരു സിനിമയാണ് ആശകൾ 1000. സ്ട്രീമിംഗ് ഓൺ Z5. ജയറാം ആൻഡ് കാളിദാസ് ജയറാം ആണ് മെയിൻ ക്യാരക്ടേഴ്സിൽ വരുന്നത്, അലോങ് വിത്ത് ഇഷാനി കൃഷ്ണ ആൻഡ് ആശ ശരത്. നെക്സ്റ്റ് ഒരു ഹിന്ദി സിനിമ പോലെയൊക്കെ തോന്നുമെങ്കിലും മലയാളം സിനിമ തന്നെയാണ്. ആപ് കേസാ ഹോ മനോരമ മാക്സിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. ഫുൾ ഓൺ കോമഡി എന്റർടൈനർ സിനിമയാണ്. സ്റ്റാറിംഗ് ശ്രീനിവാസൻ, ധ്യാൻ ശ്രീനിവാസൻ, അജു വർഗീസ് ആൻഡ് പിഷാരടി. നെക്സ്റ്റ് സിനിമ എന്ന് പറയുന്നത് യൂത്ത്. നെറ്റ്ഫ്ലിക്സിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. തമിഴ് സിനിമയാണ്. ഒരു റോം കോം ജോണറിൽ റിലീസായിരിക്കുന്ന സിനിമയാണ്. കാസ്റ്റ് എന്ന് പറയുന്നത് കെൻ കരുണ, സുരാജ് പഞ്ഞാറമൂടൊക്കെയാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു സെക്കൻഡ് കേസ് ഓഫ് സീതാറാം. ആമസോൺ പ്രൈമിൽ റിലീസായിരിക്കുന്ന ഒരു സിനിമയാണ്. ഏപ്രിൽ 17th സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഒരു തമിഴ് ആൻഡ് കന്നഡ മിക്സിൽ വരുന്ന ഒരു സിനിമയാണ്. വിജയ് രാഘവേന്ദ്രയാണ് മെയിൻ ക്യാരക്ടറിൽ വരുന്നത്. ഇത് സെക്കൻഡ് പാർട്ട് ആയതുകൊണ്ട് തന്നെ ഫസ്റ്റ് പാർട്ടായ സീതാറാം ബിനോയ് കേസ് നമ്പർ 18 എന്നുള്ള ഒരു സിനിമയുടെ സെക്കൻഡ് പാർട്ട് ആയിട്ടാണ് വരുന്നത്. നെക്സ്റ്റ് ഇസ് എ സീരീസ്, മറ്റ്കാ കിങ് എന്നുള്ള ഒരു സീരീസ്. ഏപ്രിൽ 17th ആമസോൺ പ്രൈമിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിട്ടുണ്ട്. മെയിൻ ക്യാരക്ടറിൽ വിജയ് വർമ്മയാണ് വരുന്നത്. ആൻഡ് ഇറ്റ് ഇസ് എ ഹിന്ദി വെബ് സീരീസ്. സോ ഫോർ മോർ സിനിമ അപ്ഡേറ്റ്സ് കീപ് ലിസണിംഗ് ടു സിനിമ കമ്പനി ഓൺലി ഓൺ ആഹാ റേഡിയോ. ഇതിനെഞ്ചിനുള്ളിൽ താളം.
0: ഇവിടെ കേൾക്കാൻ ഒരുപാടുണ്ട്, പറയാനും കേട്ടുകൊണ്ടേയിരുന്നോളൂ കാനഡയുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ. ഇത് നെഞ്ചിനുള്ളിൽ താളം. പാട്ടിനൊപ്പം ചിൽ ചെയ്യാം എവിടെയും എപ്പോഴും. ആഹാ റേഡിയോ, ഇത് നെഞ്ചിനുള്ളിൽ താളം. ഫ്രൈഡേ വീക്കെൻഡ് കൂടുതൽ കളറാക്കാൻ ആഹാ റേഡിയോയിൽ ഫ്രൈഡേ ഈവനിംഗ് ഷോസ്. വൈകിട്ട് 5 മുതൽ 6 വരെ ആഹാ ബ്ലോക്ക് ബസ്റ്റർ വിത്ത് ആർ ജെ നിതിൻ രാജ്. 6 മുതൽ 7 വരെ സാൾട്ട് മാംഗോ ട്രീ വിത്ത് ആർ ജെ മീനു. വീക്കെൻഡ് അടിച്ചു പൊളിക്കാം ആഹാ റേഡിയോയ്ക്കൊപ്പം. ഇത് നെഞ്ചിനുള്ളിൽ താളം.
2: കോട്ടേജ് കൺട്രി വീക്കെൻഡ് ടൂറിന് പണ്ട് പോകുമ്പോൾ ഏറ്റവും വലിയ ചടങ്ങ് ഫുഡ് കെട്ടിപ്പൊതിഞ്ഞു കൊണ്ടുപോകുന്നതായിരുന്നു. എന്നാൽ ഇപ്പൊ ആ ടെൻഷനില്ല. അപ്പോൾ നിങ്ങൾ ചോദിക്കും, അതെന്താ ഇപ്പൊ ഫുഡ് വേണ്ടേന്ന്. ഉണ്ടല്ലോ, നല്ല കിടു നാടൻ ഭക്ഷണവും ഗ്രോസറീസും നമ്മുടെ സ്പൈസ് മാർട്ടിൽ. ബാരിയിൽ ഹൈവേ 400 നിന്ന് വെറും 2 മാറി എല്ലാ ദിവസവും രാവിലെ 9 രാത്രി 11:30 വരെ സ്പൈസ് മാർട്ട് ഓപ്പൺ ആണ്. ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ, അങ്ങനെ എന്തിനും നല്ല വെറൈറ്റിയും രുചിയോറും വിഭവങ്ങളും ഉണ്ട്. മാത്രമല്ല പാർട്ടി ഓർഡേഴ്സ് ഫ്രീ ആയി ഡെലിവറിയും ചെയ്യും. ഭക്ഷണം ഇനി നമ്മളെ തേടിയെത്തും കോട്ടേജിലായാലും. സ്പൈസ് മാർട്ട് ഉള്ളതുകൊണ്ട് ഹോളിഡേ റിലാക്സേഷൻ ശരിക്കും റിലാക്സ്ഡ് ആയിരിക്കും. യുവർ ബെസ്റ്റ് ചോയ്സ് ഫോർ കേരള ഫുഡ് ആൻഡ് ഗ്രോസറി. സ്പൈസ് മാർട്ട്, 18 കണ്ടൽസ് റോഡ് ഈസ്റ്റ്, ബാരി. ഫോൺ 705-817-4078.
0: ഇതെന്താ ഇന്ന് സ്പെഷ്യൽ?
3: ഡിയർ റോസ്റ്റ്, ഓസ്ട്രിച്ച് ഗ്രിൽ, പിന്നെ നല്ല നാടൻ ഫ്രഷ് ഫിഷ് കറി.
0: പൊളി സാധനം. പക്ഷെ ഇതെങ്ങനെ?
3: അതോ ബ്രാംപ്ടണിൽ ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ആൻഡ് കേരള ഫുഡ് എന്ന സ്റ്റോറിലെ അവിടുന്ന് വാങ്ങിയതാ. അതെ, ഡിയർ ഓസ്ട്രിച്ച് ബീഫ്, വാട്ടർ ബഫല്ലോ തുടങ്ങി എല്ലാ മീറ്റും നാട്ടിൽ നിന്നും ആഴ്ചയിൽ 4 എത്തുന്ന ഫ്രഷ് ഫിഷും. മാത്രമല്ല എല്ലാത്തരം ഇന്ത്യൻ ഗ്രോസറീസും അവിടെ കിട്ടും. ഒപ്പം മാരിനേറ്റഡും റെഡി ടു കുക്കും, അങ്ങനെ എ ടു സെഡ് അവിടെ തന്നെ കിട്ടുന്നതുകൊണ്ട് കാര്യങ്ങൾ ഈസിയാണ്.
0: അപ്പോ ഇനി ഷോപ്പിംഗ് ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറീസ് ഇന്ന് തന്നെ. ഗ്രേറ്റ് ഇന്ത്യൻ ഗ്രോസറി ആൻഡ് കേരള ഫുഡ്സ്, 44 Dean Street, ബ്രാംപ്ടൺ. ക്ലോസസ്റ്റ് ഇന്റർസെക്ഷൻ ഈസ് കെന്നഡി ആൻഡ് ക്വീൻ. കോൾ 6472746572. റോളക്സ് ഗ്രോസറീസും വെജിറ്റബിൾസും ഫിഷും മീറ്റും SP ഇമ്പോർട്ടേഴ്സിനെ പോലെ ഇത്രയും ഫ്രഷ് ആയി ബെസ്റ്റ് റേറ്റിൽ വേറെ ആർക്കെങ്കിലും തരാൻ പറ്റിയാൽ അവർക്ക് ലൈഫ് ടൈം സെറ്റിൽമെന്റ്. അതെ, SP ഇമ്പോർട്ടേഴ്സ് നൽകുന്നത് പോലെ മറ്റാർക്കെങ്കിലും നൽകാൻ പറ്റൂ. നാട്ടിലെ ഫ്രഷ് ഫിഷ് തൊട്ടടുത്ത ദിവസം തന്നെ നിങ്ങളിലേക്ക്. മാത്രമല്ല ഗ്രോസറീസിൽ മികച്ച ഡീലുകൾ. ചെറുപഴം പൗണ്ടിന് 1.99, ചക്ക പൗണ്ടിന് 0.99, പാലക്കാടൻ മട്ടാരി SP ബ്രാൻഡ് 8 6.88, ചുവന്ന ഉള്ളി 8 7.99. ഇന്ന് തന്നെ വിസിറ്റ് ചെയ്യൂ SP ഇമ്പോർട്ടേഴ്സ്, 2863 ലോറൻസ് അവന്യൂ ഈസ്റ്റ്, മേജർ ഇന്റർസെക്ഷൻ ബ്രിംലി ആൻഡ് ലോറൻസ്. കോൾ 416-261-3881.
4: ഒരു ട്രാവൽ പ്ലാൻ ചെയ്യുകയാണോ?
2: എങ്കിൽ ആദ്യം ഓർക്കേണ്ട പേരാണ് അക്ബർ ട്രാവൽസ്. അതെ, 60 വർഷത്തെ പാരമ്പര്യവുമായി അക്ബർ ട്രാവൽസ് ഇപ്പോൾ കാനഡയിലും നിങ്ങളുടെ യാത്രകളെ സുഗമമാക്കുന്നു. ഇന്റർനാഷണൽ എയർലൈൻസ് ടിക്കറ്റ്സ് വളരെ റീസണബിൾ പ്രൈസിൽ നിങ്ങളുടെ ഫേവറേറ്റ് ഡെസ്റ്റിനേഷനുകളിലേക്ക് ഗ്രൂപ്പ് റേറ്റ്സ് അവൈലബിൾ ആണ്. വി ഡീൽ വിത്ത് എയർ കാനഡ, എയർ ഇന്ത്യ, എമിറേറ്റ്സ്, എത്തിഹാദ്, KLM, Air France, Oman Air, Qatar Airways, Saudi Airlines, Singapore Airlines, United Airlines and all major alliances. മാത്രമല്ല ഹോളിഡേ ഡെസ്റ്റിനേഷനുകളിലേക്കും ഓൾ ഇൻക്ലൂസീവ് പാക്കേജസ്. ഇനി ഒരു ക്രൂസ് പാക്കേജ് ആണ് വേണ്ടതെങ്കിൽ കാർണിവൽ, സെലിബ്രിറ്റി ക്രൂസ് ലൈൻ, റോയൽ കരീബിയൻ, നോർവിയൻ ക്രൂസസ്, പ്രിൻസസ് ക്രൂസസ് തുടങ്ങിയ മികച്ച ഓപ്ഷൻസ്. ലോകത്തെ എല്ലായിടത്തും വ്യാപിച്ചു കിടക്കുന്ന ഓഫീസ് ശൃംഖലയും 24/7 കസ്റ്റമർ സപ്പോർട്ടും. അത് മാത്രമല്ല ഇന്ത്യൻ പാസ്പോർട്ട് റിന്യൂവൽസ്, വിസ ഗൈഡൻസ്, OCI കാർഡ് ആൻഡ് BLS വർക്ക്സ് എന്നിവ വളരെ നോമിനൽ സർവീസ് ചാർജിൽ ലഭ്യമാകുന്നു. ഇപ്പോൾ തന്നെ വിളിക്കൂ 9054543533 അല്ലെങ്കിൽ വിസിറ്റ് akbartravels.ca.
4: Happy Nomads Entertainment presents Soul and Fire, Andrea and Chinmayi Show.
3: വെൽക്കം ബാക്ക് അഗെയിൻ ടു ആഹാ റേഡിയോ. കൂടെ ഉള്ളത് ആർ ജെ ആൻ ആണ് വിത്ത് ദ ടീം ഹാപ്പി നോമാഡ്സ്.
5: നിങ്ങളോടുള്ള ഇനിയുള്ളൊരു ചോദ്യം എന്താ പറഞ്ഞാൽ, വാട്ട് ഈസ് യുവർ ഫ്യൂച്ചർ പ്ലാൻസ്? നിങ്ങളുടെ ഹാപ്പി നോമാഡ്സിന്റെ ഫ്യൂച്ചർ, ഇപ്പൊ പ്രസന്റ് ഓഫ് കോഴ്സ് ഇനി ഫ്യൂച്ചർ വരാനിരിക്കുന്നതുണ്ട്, അത് കഴിഞ്ഞിട്ടുള്ള നിങ്ങളുടെ ഒരു അപ്കമിങ്
6: മറ്റൊരു അടിപൊളി ഇവന്റ് ഉണ്ട്.
7: എക്സാക്ട്ലി
8: അടുത്ത നമ്മുടെ പുതിയ പ്ലാൻ എന്ന് പറയുന്നത് മലയാളത്തിലെ വലിയ ഒരു താരനിര തന്നെ പങ്കെടുക്കുന്ന ഒരു മെഗാഷോയാണ്. സെപ്റ്റംബറിലാണ് അത്. അപ്പൊ നമുക്ക് ഈ ഓണക്കാലം നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളോടൊത്ത് ആഘോഷിക്കാം. ഇപ്പം നമ്മൾ ഒത്തിരി പേര് 90s ടീനേജേഴ്സ് ഉണ്ട്, പ്രത്യേകിച്ച് ഞാനൊക്കെ 90s ടീനേജേഴ്സ് ആണ്. അപ്പൊ നമ്മുടെ ലോകം എന്ന് പറയുന്ന വളരെ ചെറുതായിരുന്നു. അപ്പൊ ഒത്തിരി മനോഹരമായ സിനിമകൾ സമ്മാനിച്ച് നമ്മുടെ യൗവനം മനോഹരമാക്കിയ, പ്രണയങ്ങളും സ്വപ്നങ്ങളും ഒക്കെ നിറച്ച ആ പ്രിയപ്പെട്ട കലാകാരനോടും കലാകാരിക്കും ഒപ്പം നമുക്ക് ഈ ഓണം സെലിബ്രേറ്റ് ചെയ്യാം. നമ്മുടെ പ്രിയപ്പെട്ട താരങ്ങളായ മഞ്ജു വാര്യർ, കുഞ്ചാക്കോ ബോബൻ, ഫേമസ് സിംഗേഴ്സ് ആയ ഉണ്ണി മേനോൻ, അഫ്സൽ, സിത്താര, അതുപോലെ തന്നെ ഫേമസ് ഡാൻസേഴ്സ് ആയ റംസാൻ, സാനിയ അയ്യപ്പൻ, സോ ഇവരെല്ലാരും പങ്കെടുക്കുന്ന ഒരു മെഗാ ഷോയാണ് ഈ ഓണത്തിന് നമ്മളെ കാത്തിരിക്കുന്നത്.
9: ഇതിലൊരു വലിയ ബാൻഡ് ഉണ്ട് കേട്ടോ, സിത്താര, ഒരു മലബാറിക്കേഴ്സ് ബാൻഡ് കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ജയ്ദീപ് എന്ന് പറഞ്ഞ നമുക്ക് വേറെ പുള്ളിയുടെ പുള്ളിക്ക് വരാൻ പറ്റിയില്ല.
5: സൂപ്പർ സൂപ്പർ. അപ്പോ ഈ ഒരു ഇൻഫർമേഷൻ എല്ലാം ഞങ്ങൾക്ക് പറഞ്ഞു തന്ന് നമ്മളുടെ ലൈക് ഒരു കനേഡിയൻ സമ്മർ ടൈം ഒക്കെ അടിച്ച് ഞങ്ങൾ പൊളിക്കാൻ പോവാണ്. നിങ്ങളുടെയൊക്കെ ഒരു ഈ ഒരു മനസ്സുകൊണ്ടാണ് നമുക്കും ആ ഒരു ഇവന്റിന് പങ്കെടുക്കാൻ പറ്റുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ താങ്ക്സ് ടു യു ഓൾ ഫോർ
9: ക്രിയേറ്റ്. മറ്റു പരിപാടി ഡേറ്റ്സ് പറഞ്ഞിട്ടില്ല. പരിപാടി സെയിം ഇവിടെ തന്നെയാണ്, കാനഡ ഇവന്റ് സെന്ററിൽ. ദിസ് ഈസ് ഗോയിങ് ടു ബി ഓൺ സെപ്റ്റംബർ 27th.
5: വഴിയേ വഴി ഇവരുടെ പേജ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും ഏത് ഇവന്റ്സ് എപ്പോഴാണ്, ടിക്കറ്റ്സ് ആൻഡ് ഓൾ ദാറ്റ്. അപ്പോ ഇപ്പൊ നമ്മളുടെ സോൾ ആൻഡ് ഫയർ വരാൻ പോകുന്നത് July 4th. അപ്പോ ഇവന്റ് ടൈമിംഗ് എങ്ങനെയാണ്?
9: Gates open at 4:30. Okay, and it goes all the way from 6 to 9. The important significance of that is this is a back to back show. 6 to 9 vandu back to back, it's a 3-hour show. So എന്താണെന്ന് വെച്ചിട്ടാണെങ്കിൽ 3 hours നോർമലി വന്നിട്ട് സിംഗേഴ്സ് അത് ബാക്ക് ടു ബാക്ക് ചെയ്യാറില്ല. ഓക്കെ, ദേ ഡു 1.5 hours മാത്രം ചെയ്യാറുള്ളൂ സാധാരണ നിലയിൽ. നമ്മൾ വന്നിട്ട് 3 hours ചെയ്യുന്നുണ്ട്. ആൻഡ് 3 hours എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഗോയിങ് ടു ബി ലൈക്ക് യു നോ കൈൻഡ് ഓഫ് എ ഫ്യൂഷൻ തിങ്. ഓക്കെ, ഇറ്റ്സ് ലൈക്ക് എ 2 concerts in 1 ticket. അതാണ് ഞങ്ങളുടെ ടാഗ് ലൈൻ. ആക്ച്വലി